0: هو يحشرهم إنه حكيم عليم.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ റഅദ്, സൂറ ഇബ്രാഹിം എന്നീ സൂറത്തുകൾ മുഴുവനായും സൂറ ഹിജ്ർ 1 മുതൽ 25 വരെയുള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അയ്യൂബ്.
2: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
3: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
4: മധുരം ഖുർആൻ. പ്രശസ്ത കാരി അബ്ദുൽ മുഹ്സിൻ അൽ ഹർത്തി സൂറത്തുൽ മനാരിജ് പാരായണം ചെയ്യുന്നു.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
6: സഅല സാഇലുൻ ബിഅദാബിൻ വാഖിഉ ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഉ.

0: മധുരം ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ മഅാരിജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ മുഹ്സിൻ അൽഹർത്തി.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾക്ക് പരിപാടികളിലേക്ക് പ്രത്യേകം സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശ്വപ്രശസ്ത ഖുർആൻ ഖാരിഈകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീൽ. പാരായണം മിഷ്അരി റാഷിദ് അൽ അഫാസി.

نصفت واذا الرسل اقتت لاي يوم اجلت ليوم الفصل وما ادراك ما يوم

0: പരിശുദ്ധ ഖുർആനിലെ അധ്യായം അൽ ഖലം മുതൽ അന്നബഉ വരെയാണ് നാം ഇതുവരെ ശ്രവിച്ചത്. പാരായണം ചെയ്തത് മിഷ്അരി റാഷിദ് അൽ അഫാസി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ രണ്ടാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

0: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
1: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റുവളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ പകർത്താനും കൂടുതൽ പഠനവിധേയമാക്കാനും സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബ് ഭാഗം 4 ൽ നിന്ന് ക്ലാസ് എടുക്കുന്നത് ബഹുമാനിയായ ജാഫർ സലഫി.

0: ബറക്കല്ലാഹു ഫീക്കും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ സൂറത്ത് അഹ്സാബിൽ നിന്ന് ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ജാഫർ സലഫി.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ. വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്, ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ. വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസായിലെ 32 മുതൽ 34 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: ولا تتمنوا ما فضل الله به بعضكم على بعض

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 32 മുതൽ 34 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. ഇപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
1: അതെ,
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഖാഫ് 16 മുതൽ 35 വരെയുള്ള ആയത്തുകളുടെ മനോഹരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അസ്സുബൈർ അൽ അർക്കാനി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840 www.peaceradio.com.
2: Peace Quran Radio Tafsir Amani Marhum Muhammad Amani Maulaviyude വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം.
3: വചനം 15.
4: വലില്ലാഹി, അല്ലാഹുവിനു, അല്ലാഹുവിനു തന്നെ, യസ്ജുദു, സുജൂദ് ചെയ്യുന്നു, മൗ ഫിസ് സമാവാത്തി, ആകാശങ്ങളിലുള്ളവർ, വൽ അർളി, ഭൂമിയിലും, തൗഅൻ, അനുസരണപൂർവം, സ്വമനസ്സാലെ, വക്കർഹൻ, അതൃപ്തിയോടും, വെറുപ്പായിക്കൊണ്ട്, നിർബന്ധിതമായും, വലിലാലുഹും, അവരുടെ നിഴലുകളും, ബിൽ ഗുദുവി, രാവിലെ, വൽ ആസാൽ, വൈകുന്നേരവും വൈകുന്നേരങ്ങളിലും.

0: ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ സ്വമനസ്സാലെയും വെറുപ്പോടെയും അള്ളാഹുവിനു തന്നെ സുജൂദ് ചെയ്യുന്നു. രാവിലെയും വൈകുന്നേരങ്ങളിലും അവരുടെ നിഴലുകളും സുജൂദ് ചെയ്യുന്നു.
1: ഓത്തിന്റെ സുജൂദ് ചെയ്യേണ്ടുന്ന ആയത്തുകളിൽ ഒന്നാണിതും. ആരാധനയായി ചെയ്യപ്പെടുന്ന സാഷ്ടാംഗ നമസ്കാരത്തെ ഉദ്ദേശിച്ചാണ് സാധാരണ നാം സുജൂദ് എന്ന് പറയാറുള്ളതെങ്കിലും വിധേയത്വവും താഴ്മയും പ്രകടിപ്പിക്കുക എന്നാണ് അതിൻ്റെ മൂലാർത്ഥം. സുജൂദ് രണ്ടു വിധത്തിലുണ്ട്, സ്വന്തം ഇച്ഛയനുസരിച്ചുള്ളതും ഏതെങ്കിലും നിലക്കുള്ള വിധേയത്വം അനുസരിച്ചുള്ളതും. ഇച്ഛയനുസരിച്ചും സ്വമനസാലയും ഉണ്ടാകുന്ന സുജൂദാണ് പുണ്യകർമ്മവും പ്രതിഫലം നൽകപ്പെടുന്നതുമായിരിക്കുക. ഫസ്ജുദു ലില്ലാഹി വഅബ്ദു, നിങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുകയും ആരാധന ചെയ്യുകയും ചെയ്യുവിൻ എന്നതുപോലെയുള്ള കൽപ്പനകൾ ഈ അർത്ഥത്തിലുള്ള സുജൂദിനെ പറ്റിയാകുന്നു. നിഴലുകൾ സുജൂദ് ചെയ്യുന്നുവെന്ന് ഈ വചനത്തിലും സൂറത്ത് നഹ്ലിലെ 48 കാണുന്നത് രണ്ടാമത്തെ അർത്ഥത്തിൽ ഉൾപ്പെടുന്ന സുജൂദിനെ പറ്റിയുമാകുന്നു. ആകാശഭൂമികളിലുള്ള ജീവികളും മലക്കുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുവെന്ന് സൂറത്ത് നഹ്ലിലെ 39 പറഞ്ഞിരിക്കുന്നതിൽ ഈ രണ്ടർത്ഥത്തിലുള്ള സുജൂദുകളും ഉൾപ്പെടുന്നു. മറ്റൊരു വിധത്തിൽ പറയുന്ന പക്ഷം താഴ്മയും ഭക്തിയും അർപ്പിച്ചുകൊണ്ട് ആരാധനാരൂപത്തിൽ ചെയ്യപ്പെടുന്ന സാഷ്ടാംഗ നമസ്കാരത്തിനും ഏതെങ്കിലും നിർബന്ധത്തിനോ അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമങ്ങൾക്കോ വഴങ്ങിക്കൊണ്ടുള്ള വിധേയത്വത്തിനും സുജൂദ് എന്ന് പറയപ്പെടും. ഇമാം റാഗിബിൻ്റെ അൽ മുഫ്രദാത്തും മറ്റും നോക്കുക. ആകാശഭൂമികളിലുള്ളവർ മാംഫിസ് സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞതിൽ മലക്കുകൾ, മനുഷ്യർ, ജിന്നുകൾ എന്നീ ബുദ്ധിവർഗങ്ങളെല്ലാം ഉൾപ്പെടുന്നു. മലക്കുകൾ മുഴുവനും മനുഷ്യരിലും ജിന്നുകളിലുമുള്ള സത്യവിശ്വാസികളും സ്വമനസാലെയും ഇച്ഛയനുസരിച്ചും തന്നെ അള്ളാഹുവിന് ആരാധനയായി സുജൂദ് ചെയ്യുന്നു. കപട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിങ്ങളായി അഭിനയിക്കുന്നവരാകെക്കൊണ്ട് മനമില്ലാ മനസ്സോടെയാണെങ്കിലും അവരും അള്ളാഹുവിന് സുജൂദ് ചെയ്യേണ്ടി വരുന്നു. അതുപോലെ ചില അത്യാപൽ ഘട്ടങ്ങൾ നേരിടുമ്പോൾ തങ്ങളുടെ ഇതര ദൈവങ്ങളെയെല്ലാം മറന്ന് യഥാർത്ഥ ദൈവമായ അള്ളാഹുവിനെ മാത്രം വിളിച്ചുകൊണ്ട് അവന് സുജൂദായി വീഴുവാൻ ബഹുദൈവ വിശ്വാസികളും ചിലപ്പോൾ നിർബന്ധിതരാകാറുണ്ട്. അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി വ്യവസ്ഥകൾക്കു മുന്നിൽ തലകുനിക്കുകയും അവക്ക് വഴങ്ങുകയും ചെയ്യുന്നതിൽ നിന്ന് ആരും ഒഴിവല്ലതാനും. ജീവികളും നിർജീവികളുമടക്കം സകല വസ്തുക്കളും ഈ അർത്ഥത്തിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവർ തന്നെ. നിഴലുകൾ പദാർത്ഥങ്ങളില്ലെങ്കിലും അവ പോലും അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു വച്ചിട്ടുള്ള പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇരിക്കുന്നത്. ഉദാഹരണമായി രാവിലെയും വൈകുന്നേരവും അവയ്ക്ക് ദൈർഘ്യം കൂടുന്നു, പിന്നീട് അവ ചുരുങ്ങുന്നു. ചില പ്രത്യേക അവസരങ്ങളിൽ അവ വലത്തോട്ട് തിരിയുന്നു, മറ്റു ചിലപ്പോൾ ഇടത്തോട്ടും തിരിയുന്നു. അതിലൊന്നും യാതൊരു മാറ്റവും വരുത്തുവാൻ ആർക്കും സാധ്യമല്ല. ഇതെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വത്തെയും പരിശുദ്ധതയെയും വെളിപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങളാണല്ലോ. സൂറത്ത് നഹൽ 48-49, സൂറത്തുൽ ഹജ്ജ് 18 എന്നീ വചനങ്ങളും അവയുടെ വ്യാഖ്യാനവും കൂടി നോക്കുക.
2: വചനം 16.
0: ഉൽ, പറയുക. മൻ, ആരാണ്? റബ്ബു, റബ്ബ്, രക്ഷിതാവ്, നാഥൻ. അസ്സമാവാതി, ആകാശങ്ങളുടെ. വൽ അർദ്, ഭൂമിയുടെയും. ഉൽ, പറയുക. അല്ലാഹു, അല്ലാഹുവാണ്. ഉൽ, പറയുക. അഫത്തഖൽതും, എന്നിരിക്കെ അപ്പോൾ നിങ്ങൾ ആക്കിയിരിക്കയാണോ? മിന്ദൂനിഹി, അവന് പുറമെ. ഔലിയാ, ചില രക്ഷാധികാരികളെ, കാര്യകർത്താക്കളെ. ലായം ലിക്കൂൻ, സ്വാധീനമാക്കാത്ത. അവർ അധീനമാക്കുന്നില്ല. ലി അംഫുസിഹിം, തങ്ങളുടെ സ്വന്തങ്ങൾക്ക്, തങ്ങൾക്കു തന്നെ. നഫ് അൻ, ഒരു ഉപകാരത്തെ. വല ദറൻ, ഒരു ഉപദ്രവത്തെയും ഇല്ല. ഉൽ, പറയുക. ഹൽ യസ്തവി, സമമാകുമോ. അൽ അഅ്മ, അന്ധൻ. വൽ ബസീർ, കാഴ്ചയുള്ളവനും. അം, അതല്ല. അല്ലാത്ത പക്ഷം. അതോ. ഹൽ തസ്തവി, സമമാകുമോ. അല്ലുലുമാറ്റു, അന്ധകാരങ്ങൾ, ഇരുട്ടുകൾ. വൻ നൂറു, പ്രകാശവും. അം ജഅലു, അതല്ല അവർ ആക്കിയോ. ലില്ലാഹി, അല്ലാഹുവിന്. ശുറകാ, ചില പങ്കുകാരെ. ഖലഖു, അവർ സൃഷ്ടിച്ചിരിക്കുന്നു. കഖൽഖിഹി, അവൻ്റെ സൃഷ്ടി പോലെ. ഫതശാബഹ, എന്നിട്ടു തിരിച്ചറിയാതായി. പരസ്പരം സാദൃശ്യമായി. അൽ ഖൽഖു സൃഷ്ടി. അലൈഹിം അവർക്ക്. ഖുൽ പറയുക. അല്ലാഹു അല്ലാഹു. ഖാലിഖു സൃഷ്ടാവാകുന്നു. കുല്ലി ശൈഇൻ എല്ലാ വസ്തുവിൻ്റെയും. വഹുവൽ വാഹിദു അവനത്രേ ഏകനും. അൽ ഖഹാർ സർവാധികാരിയായ.

0: قُلِ اللَّهُ خَالِقُ كُلِّ شَيْءٍ وَهُوَ الْوَاحِدُ الْقَهَّارُ
1: പറയുക, ആരാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ്? പറയുക, അല്ലാഹുവാണ്. അഥവാ എന്നല്ലാതെ മറുപടി പറയുവാനില്ലല്ലോ. പറയുക, എന്നിരിക്കെ തങ്ങളുടെ സ്വന്തങ്ങൾക്കു തന്നെയും ഒരു ഉപകാരമാകട്ടെ ഉപദ്രവമാകട്ടെ ചെയ്യുവാൻ സ്വാധീനമില്ലാത്ത ചില രക്ഷാധികാരികളെ അവന് പുറമെ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയോ? പറയുക, അന്ധനും കാഴ്ചയുള്ളവനും സമമാകുമോ? അല്ലാത്ത പക്ഷം അന്ധകാരങ്ങളും പ്രകാശവും സമമാകുമോ? അതല്ല, അല്ലാഹുവിനു ഇവർ പങ്കാളികളെ ഏർപ്പെടുത്തിയിരിക്കുന്നുവോ? അതെ, അവൻ സൃഷ്ടിച്ചതുപോലെ അവർ സൃഷ്ടിച്ചിട്ട് ഇവർക്ക് സൃഷ്ടികൾ തമ്മിൽ തിരിച്ചറിയാതായിരിക്കുന്നുവോ? പറയുക, അല്ലാഹുവത്രേ എല്ലാ വസ്തുവിൻ്റെയും സൃഷ്ടാവ്. അഥവാ വേറെ സൃഷ്ടാവേ ഇല്ല. അവനത്രേ സർവാധികാരിയായുള്ള ഏകനും.
2: ബഹുദൈവ വിശ്വാസിയെ അന്ധനോടും, ബഹുദൈവ വിശ്വാസത്തെ അന്ധകാരത്തോടും, സത്യവിശ്വാസിയെ കാഴ്ചയുള്ളവനോടും സത്യവിശ്വാസത്തെ പ്രകാശത്തോടും ഉപമിച്ചിരിക്കുകയാണ്. ഈ വചനത്തിലെ ആശയം ഒരു വിശദീകരണവും കൂടാതെ സ്വയം വ്യക്തമാകുന്നു.
3: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി.
4: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഖുർആൻ. ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്.

0: അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും ഒരു ദിവസം കേൾക്കുവാനുള്ള അവസരം പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.

0: ഖത്തമുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും ഒരു ദിവസം കേൾപ്പിക്കപ്പെടുന്ന ഖത്തമുൽ ഖുർആൻ പരിപാടിയിൽ ഇന്ന് പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.
1: نور أضل على الحياة رحيم
2: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഈസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സാധാരണ ഖിറാഅത്തിൽ ധാരാളം അബദ്ധങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് ക്ലാസുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. അത് ശരിയാക്കുവാനും തജ്വീദും മഖ്റജും അനുസരിച്ച് കൃത്യമായ പാരായണം നടത്തുവാനും ഒരുപക്ഷെ ഇത്തരം ക്ലാസുകൾ നമുക്ക് ഉപകരിച്ചേക്കാം, അല്ലാഹു സ്വീകരിക്കട്ടെ. സൂറത്തുൽ ഖലമിലെ 15 മുതലുള്ള ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് എടുക്കുന്നത്.

0: പതിനഞ്ചാമത്തെ ആയത്തിൽ ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവലീൻ. ഓതുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇദാ തുത്ല, ഇവിടെ താഅ്ന് സുക്കൂനാവുമ്പോൾ തുത്ല എന്നല്ല പറയേണ്ടത്, തുത്ല. ഇദാ തുത്ല അലൈഹി, ഖൽഖല ചെയ്യാൻ പാടില്ല. അലൈഹി ആയാതുന ഖാല അസാതീറു, അലൈഹി ആയാതുന ഖാല, അവിടെ ഖാഫിൻ്റെ ഉച്ചാരണം ഖാല അസാതീറു അല്ല, ഖാല അല്ല ഖാല. അസാതീറു എന്നതിന് പകരം അസാതീറു അല്ല പറയേണ്ടത്, അസാതീറു. അധികവും നമ്മുടെ പാരായണത്തിൽ അസാതീറു എന്നാണ് ഉണ്ടാവുക, അസാതീറുൽ അവലീൻ. അപ്പോൾ അസാതീറു എന്ന് തന്നെ പറയുക. അൽ അവലീൻ, ഇവിടെ മറ്റൊരബദ്ധം, അസാതീറുൽ അവലീൻ എന്ന് കൂട്ടി ഓതുമ്പോൾ അധികം ആളുകളും അസാതീറുൽ അവലീൻ എന്ന് പറയുന്നു. അസാതീറുൽ അവലീൻ, ലവലീൻ അല്ല ഔവലീൻ, ഹംസയെ കൊണ്ടാണ് പറയേണ്ടത്. അസാതീറുൽ അവലീൻ.
1: ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവലീൻ.
0: പതിനാറാമത്തെ ആയത്തിൽ സനസിമുഹു അലൽ ഖുർത്തൂം, ഇവിടെ സനസിമുഹു അലൽ ഖുർത്തൂം ഓതുമ്പോൾ സനസിമുഹു ഹ എൻ്റെ ഉച്ചാരണം കൃത്യമല്ല, അതുപോലെ ഖുർത്തൂം എന്നതിലെ ഖ ത്വാന് പകരം ത. പ്രധാനമായിട്ടും രണ്ട് തെറ്റാണ് ഉണ്ടാവുക, ഒന്ന് ഖ മറ്റൊന്ന് ത്വ. ഖുർത്തൂം ഖുർത്തൂം എന്ന് തന്നെ ഉച്ചരിക്കണം. സനസിമുഹു അലൽ ഖുർത്തൂം.
1: ഇന്ന ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന, അസ്ഹാബ സ്വാദ്.
0: അതുപോലെ തന്നെ ഇത് അഖുസമു എന്നതിലെ ഖാഫ് അഖുസമു അല്ല, ഇത് അഖുസമു.
1: ലയസ്രിമുന്നഹ സ്വാദിനെ ശ്രദ്ധിക്കണം, ലയസ്രിമുന്നഹ സ്വാദ്, ലയസ്രിമുന്നഹ അല്ല. മുസ്ബിഹീൻ സ്വാദിനെ ശ്രദ്ധിക്കണം, അവിടെയും മുസ്ബിഹീൻ അല്ല, മുസ്ബിഹീൻ
0: ഹും സ്വാദും. മുസ്ബിഹീൻ സ്വാദ്, അതുപോലെ ഹ. ഇതിങ്ങനെ പറയാൻ കാരണം നമ്മളൊക്കെ ഓതുന്നത് ഇന്ന ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന, ഇത് അക്സമു ലേസിരി മുന്നഹ മുസ്ബിഹീൻ ഈ രൂപത്തിലായിരിക്കും. സാധാരണക്കാരൊക്കെ എന്തായാലും ഇങ്ങനെ തന്നെയാണ് ഓതുക. അപ്പോൾ എത്രയോ തെറ്റുകളാണ് വരിക, അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞ പദങ്ങൾ തന്നെ ഒരുപക്ഷെ ധാരാളം പ്രാവശ്യം വരുന്നുണ്ട്. പക്ഷേ ഏത് സൂറത്തിൽ ഏതായത്തിൽ നമ്മൾ ഓതുന്നുവോ അവിടെ ഒരു നമുക്ക് നമ്മുടേതായിട്ടുള്ള തെറ്റുകളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം.
1: അപ്പോൾ ഇന്ന ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന ഇദ് അഖ്സമു ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ.
0: പതിനെട്ടാമത്തെ ആയത്തിൽ വലാ യസ്തസ്നൂൻ, ഇവിടെ വലാസ്തസ്നൂൻ, യസ്തസ്നൂൻ പറയേണ്ടത് യസ്തസ്നൂൻ, ഫ എന്ന അക്ഷരത്തിന് പകരം സീൻ, അതും തെറ്റാണ്.
1: ഫത്വാഫ അലൈഹ ത്വാഇഫും മിർ റബ്ബിക വഹും നാഇമൂൻ,
0: ഇവിടെ ഫത്വാഫ അലൈഹ ത്വാഇഫുൻ, അവിടെയും ത്വ, രണ്ടിലെയും ത്വ എന്ന അക്ഷരമാണ് ശ്രദ്ധിക്കേണ്ടത്. ത്വ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരണം. ഇനി ത്വാഇഫുൻ, അവിടെ മദ് മുത്തസിലുണ്ട്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ വരുമ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ നിർബന്ധമാണ്. ഇനി ത്വാഇഫുൻ മിൻ റബ്ബിക, ത്വാഇഫുൻ അവിടെ ഫഅമിൽ ലമ്മ തൻവീനാണ്, ശേഷം മീം, ഇങ്ങനെ വരുമ്പോൾ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം.
1: ത്വാഇഫുൻ മിൻ റബ്ബിക.
0: ഇനി മിൻ റബ്ബിക, ഇവിടെ മിൻ റബ്ബിക അല്ല, മിർ റബ്ബിക് എന്നാണ് പറയേണ്ടത്. സുക്കൂനുള്ള നൂനിന് ശേഷം റാ വന്നാൽ ഇദ്ഗാം ബിലാഗുന്ന, അവിടെ മണിക്കാതെ നൂനിനെ റായിലേക്ക് കൂട്ടിലയിപ്പിക്കണം. മിർ റബ്ബിക്
1: വഹും നാഇമൂൻ,
0: വഹും നാഇമൂൻ മദ് മുത്തസിലാണ്, ശ്രദ്ധിക്കുക ഒന്നുകൂടെ.

0: സൂറത്തുൽ ഖലമിലെ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ലാ നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: Peace Radio. Tune to reality.

0: ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുടെ സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: റേഡിയോ ഹർമേൻ ലൈവ്. ഇരു ഹർമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ബക്കറയിലെ 97 മുതൽ 112 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് ഖുറാഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണങ്ങളിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമിലൂടെ മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലെ ഖുർആൻ പാരായണമാണ് നാം കേട്ടത്. സൂറ യാസീനിലെ 68 മുതൽ 83 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബന്ദർ ബലീല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ 25 അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ 1 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അബ്ദുറഹീം അൽ ഖാബിഷ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ

0: നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന്, ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ പാരായണം. മുഹമ്മദ് അയ്യൂബ്, സൂറ കഹഫ് 45, മറിയം ത്വാഹ 89 വചനങ്ങൾ.

قض فأقامه قال لو شئت لاتخذت عليه أجرا قال هذا فراق بيني وبينك

0: നമ്മൾ ഇതുവരെ കേട്ടത് തൻസീൽ പാരായണം, മുഹമ്മദ് അയ്യൂബ്.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
1: അതെ
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും

0: നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തര സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio, tuned to reality.

0: പീസ് റേഡിയോയിൽ അടുത്തതായി നിഷാദ് സലഫി അവതരിപ്പിക്കുന്ന ഹൃദയവസന്തം.
1: ബിസ്മില്ലാ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, സഹോദരങ്ങൾ, വിശുദ്ധ ഖുർആൻ സൂറ യാസീനാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വർഗ നരകങ്ങളെക്കുറിച്ച്, സ്വർഗനരകങ്ങളിലെ ആളുകളെ സംബന്ധിച്ച് ഒക്കെയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ഒരു 10 ആയത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്തത്. പരലോക വിചാരണയെക്കുറിച്ചും അവിടെ അള്ളാഹു അവിശ്വാസികളോട് പറയുന്ന ചില വാചകങ്ങളുമൊക്കെയാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത 65 ആയത്തിലുള്ളത്. ഖുർആൻ കയ്യിലെടുത്തവർ തങ്ങളുടെ കയ്യിലെ ഫോൺ ഉപയോഗപ്പെടുത്തി ശ്രദ്ധിക്കുന്നവർ, ഒന്ന് അതിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക, ഒരു തവണ പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കും നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. പറയണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന 2 മദ്ദുകളാണ് ഇതിൽ കാര്യമായി എടുത്തു പറയേണ്ടത്. അല അഫ്വാഹിഹിം എന്ന് പറയുന്നിടത്ത് അല കഴിഞ്ഞ് മദ്ദുണ്ട്. വതുകല്ലിമുന ഐദീഹിം എന്ന് പറയുന്നിടത്തും മദ്ദുണ്ട്. അല എന്നതിലെ മദ് അസ്ലി സാധാരണ നമ്മൾ ദീർഘത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അലിഫിന് ശേഷം അഫ്വാഹിഹിം എന്നതിലെ അ ഹംസ് വന്നു, അതുകൊണ്ടാണ് അവിടെ മദ് വന്നത്. അതേ രൂപം തന്നെയാണ് രണ്ടാമത്തേതിലും. തുകല്ലിമുന എന്നതിലെ നാക്ക് ശേഷം വരുന്ന ദീർഘത്തിൻ്റെ മദ് അസ്ലിയുടെ അലിഫിനു ശേഷം ഐദീഹിം എന്നതിലെ ഹംസ വന്നു. ഇവിടെ 2 ഭാഗത്തും ആ 2 വാക്കുകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അല എന്നതൊരു വാക്കാണ്, അഫ്വാഹിഹിം എന്നത് മറ്റൊരു വാക്കാണ്, തുകല്ലിമുന എന്നതൊരു വാക്കാണ്, ഐദീഹിം എന്നത് മറ്റൊരു വാക്കാണ്. അഥവാ നീട്ടേണ്ടുന്ന അലിഫ് ആദ്യത്തെ വാക്കിലും മദ്ദു വരാൻ കാരണമായിട്ടുള്ള ഹംസ രണ്ടാമത്തെ വാക്കിലുമാണ് 2 ഭാഗത്തും വരുന്നത്. ഇത്തരം മദ്ദുകളെ മദ്ദു മുംഫസിൽ എന്നാണ് പറയുക. അതിൻ്റെ സാങ്കേതിക പേരുകൾക്കപ്പുറം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നീട്ടി ഓതുക, വേണമെങ്കിൽ നമുക്ക് സാധാരണ പാരായണം ചെയ്യുന്നത് പോലെ മദ്ദ് അസ്ലിയായി നീട്ടാതെയും പാരായണം ചെയ്യാം. മദ്ദ് മുംഫസിലിനെ മദ്ദുൽ ജായിസ് എന്നും പറയാറുണ്ട്.
0: നീട്ടി ഓതുകയോ നീട്ടാതെ ഓതുകയോ ചെയ്യാവുന്നതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഭാഗത്ത് മദ്ദിൻ്റെ അടിസ്ഥാനത്തിൽ നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടി പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അതേ രൂപം തന്നെയാണ് രണ്ടാമത്തെ ഭാഗത്തും സ്വീകരിക്കേണ്ടത്. രണ്ട് ഭാഗങ്ങളിലും വ്യത്യസ്ത ഖിറാഅത്തുകളില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നത് മാത്രമാണ് അവിടെ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകേണ്ടത്. കൂടുതൽ അത്തരം സാങ്കേതിക വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അർത്ഥം ഒന്ന് നോക്കാം. നമുക്കറിയാവുന്ന സാധാരണ ഉപയോഗിക്കാറുള്ള വാക്കുകൾ തന്നെയാണ് ഈ ആയത്തിൽ കൂടുതലായിട്ടുമുള്ളത്. അൽ യൗം എന്ന വാക്ക് അറിയാം. യൗമുൻ എന്ന് പറഞ്ഞാൽ ദിവസം എന്നാണ്. അൽ യൗം, ഇന്ന്, ഈ ദിവസം. കഴിഞ്ഞ 64-ാമത്തെ ആയത്തിൽ ഇസ്ലൗഹൽ യൗമ എന്ന് പറഞ്ഞെടുത്ത വാക്ക് സംസാരിച്ചത് ചർച്ച ചെയ്തത് ഓർക്കുന്നുണ്ടാകും. നഖ്തിമു, നാം സീലു വെക്കുന്നു, നാം സീലു വെക്കുന്നു. അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക്, അവരുടെ വായകൾക്ക് നാം സീലു വെക്കുന്നു. വത്തുക്കല്ലിമുന, കല്ലമ യുക്കല്ലിമു, സംസാരിക്കുക. വത്തുക്കല്ലിമുന, നമ്മോട് സംസാരിക്കും. വത്തുക്കല്ലിമുന, നമ്മോട് സംസാരിക്കും. അള്ളാഹു പറയാണ് എന്നോട് സംസാരിക്കും. ഐദീഹിം, ഐദിൻ എന്ന് പറഞ്ഞാൽ യദുൻ എന്നതിൻ്റെ ബഹുവചനമാണ്. അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും. വത്തഷ്ഹദു, സാക്ഷ്യം വഹിക്കും, സാക്ഷികളാകും. അർജുലുഹും, രിജുലുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അർജുൽ, കാലുകൾ. അവരുടെ കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യും. എന്തിനാണ് സാക്ഷിയാകുന്നത്? എന്തിനെക്കുറിച്ചാണ് കൈകൾ സംസാരിക്കുന്നത്? ഏതു കാര്യത്തിനാണ് കാലുകൾ സാക്ഷികളാകുന്നത്? ബിമാ കാനു, അവർ ആയിരുന്നതിന്. യക്സിബൂൻ, സമ്പാദിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണോ ഐഹിക ജീവിതത്തിൽ അവർ സമ്പാദിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അവരുടെ ദുന്യാവിൽ അവർ നിർവഹിച്ചിരുന്നത്, അതിനെക്കുറിച്ച് അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും, അവരുടെ കാലുകൾ സാക്ഷി നിൽക്കും. ഇപ്പോൾ നാം അവരുടെ വായികൾക്ക് സീൽ വെക്കുകയാണ്, മുദ്ര വെക്കുകയാണ്, അത് അടച്ചു പൂട്ടുകയാണ്. ഇനി കൈകളാണ് സംസാരിക്കുക, ഇനി കാലുകളാണ് സാക്ഷി നിൽക്കുക. ഇതാണ് ഈ ആയത്തിൻ്റെ ആശയം. ആരോടാണ് ഈ വാചകങ്ങൾ അള്ളാഹു പറയുന്നത്? അത് അതിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്തിലുണ്ട്. ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ, നരകത്തെ മറന്നു ജീവിച്ചവർ. ഹാദിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ, പരലോകത്തെ മറന്നു ജീവിച്ചവർ, ഇതാ നിങ്ങൾക്കു കരാർ ചെയ്യപ്പെട്ട നരകം. നിങ്ങൾ അവിശ്വസിച്ചതിൻ്റെ ഫലമായി നിങ്ങളതിൽ കത്തിയെരിയുക. അള്ളാഹു പറയാണ്, ഇന്ന് നിങ്ങളുടെ വായികൾക്ക് നാം സീലു വെക്കും, എന്നിട്ട് നിങ്ങളുടെ കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യും. പരലോകത്ത് നീതിമാനായ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കുറ്റവാളിക്ക് അയാളുടെ കുറ്റകൃത്യം ബോധ്യപ്പെടുത്തി അതിന് സാക്ഷികളെ കൊണ്ടുവന്ന് ആ നിലക്കുള്ള ഒരു വിചാരണയായിരിക്കും നിർവഹിക്കുക എന്ന് ഈ ആയത്തുകളും സമാനമായ മറ്റു പല ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ അള്ളാഹുവോട് ആവശ്യപ്പെടും, സാക്ഷികൾ വേണം, മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങളെ അവൻ നിഷേധിക്കും. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻക്ക് സ്വീകരിക്കാൻ കഴിയാവുന്ന സാക്ഷികളെ കൊണ്ടുവരും എന്നാണ് ഈ ആയത്തുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചു. ഏതുവരെ പ്രവാചകൻ്റെ അണപ്പല്ല് കാണുമാറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിക്കുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. കുന്നാ ഇൻദ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫള്ളാഹിക ഹത്ത ബദത് നവാജിദുഹു സുമ്മ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അതദ്റൂന മിമ്മ അൽഹക്. ചിരിച്ചിട്ട് നബി സ്വഹാബിമാരോട് ചോദിച്ചു, ഞാൻ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഖുൽന, അനസ് റളിയല്ലാഹു പറയണ, ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും അറിയാം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ മുജാദലത്തിൽ അബ്ദി റബ്ബഹു, ഒരു അടിമ തൻ്റെ റബ്ബിനോട് നടത്തുന്ന
1: തർക്കത്തെക്കുറിച്ച് ആലോചിച്ചാണ് ഞാൻ ചിരിച്ചത്. യൗമൽ ഖിയാമ എന്ന് പരലോകത്ത് ഖിയാമത്ത് നാളിൽ യഖൂലു അയാൾ അള്ളാഹുവോട് പറയും. എന്താണ് പറയുന്നത്? പടച്ചവനെ, എനിക്ക് എൻ്റെ അക്രമത്തിന് നീ പ്രതിഫലം നൽകും അല്ലേ? ഫയഖൂലു ബല, അതെ. അപ്പം അദ്ദേഹം പറയാണ് ഫയഖൂലു ലാ ഉജീസു അലയ്യ ഇല്ലാ ഷാഹിദം മിൻ നഫ്സി, എന്നാൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള സാക്ഷികളെയല്ലാതെ ഞാൻ ഇന്ന് അനുവദിക്കുകയില്ല, അംഗീകരിച്ചു തരികയില്ല. ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് എനിക്ക് നീ പ്രതിഫലം നൽകുമെങ്കിൽ, എൻ്റെ അക്രമങ്ങൾക്ക് എനിക്ക് നീ പ്രതിഫലം നൽകുമെങ്കിൽ അതിന് ഞാൻ ചെയ്ത കുറ്റം തെളിയിക്കാനുള്ള സാക്ഷി എൻ്റെ ഭാഗത്തു നിന്നാകണം. ഫയഖൂൽ, അള്ളാഹു പറയും, കഫ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ വബിൽ കിറാമിൽ കാതിബീന ഷുഹൂദ, നിനക്ക് നീ തന്നെ വിചാരണക്കാരനായി മതി, എൻ്റെ മാന്യന്മാരായ എഴുത്തുകാർ സാക്ഷികളായിട്ടും മതി. ഫയുഖ്തമു അലാ ഫീഹി, എന്നിട്ട് അയാളുടെ വായിക്കല്ലാഹു സീലുവെക്കും, അയാളുടെ വായക്കല്ലാഹു സീലുവെക്കും. വയുഖാലു ലി അർക്കാനിഹി, അയാളുടെ അവയവങ്ങളോട് പറയപ്പെടും. ഇൻ തഖീബി അമലിഹി, അയാളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കർമ്മങ്ങളെക്കുറിച്ച് സംസാരിക്കുക, അപ്പോൾ അയാളുടെ അവയവങ്ങൾ സംസാരിക്കും. അള്ളാഹുവിൻ്റെ മുന്നിൽ തൻ്റെ കുറ്റകൃത്യങ്ങൾ മറച്ചുവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി, ആ കുതന്ത്രം പാഴായിപ്പോവുകയും അള്ളാഹു അവൻ്റെ അവയവങ്ങൾ കൊണ്ട് തന്നെ അവൻക്കെതിരെ സാക്ഷി പറയിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഈ ഹദീസിലൂടെ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസിലുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, അയാളുടെ കർമ്മരേഖ ഒരാൾക്ക് കൊടുക്കും, ആ കർമ്മരേഖ അയാൾ വായിക്കും. വായിച്ചതിന് ശേഷം അദ്ദേഹം തൻ്റെ അള്ളാഹുവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന വാദമെന്താണ്? അള്ളാഹുവേ, നീ നീതിമാനാണ്, എന്നാൽ കതബ ഹാദൽ മലക്കു അലയ്യ മാലം അഅമൽ, ഈ മലക്കുകൾ ഞാൻ പ്രവർത്തിക്കാത്തതാണ് എൻ്റെ മേൽ എഴുതി വച്ചിട്ടുള്ളത്. ഫയഖൂലു ലഹുൽ മലക്ക്, മലക്ക് അയാളോട് ചോദിക്കും, അമാ അമിൽത കദാ ഫീ യൗമി കദാ ഫീ മകാനി കദാ, നീ ഇങ്ങനെ ചെയ്തിട്ടില്ലേ, നീ ഇന്ന ദിവസമാണത് ചെയ്തത്, നീ ഇന്ന സ്ഥലത്ത് വെച്ചാണത് ചെയ്തത്. ഫയഖൂലു ലാ, അയാൾ കളവ് പറയും, ഇല്ല, ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഫഇദ ഫഅല ദാലിക ഖുതിമ അലാ ഫീഹി, അയാളത് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു അയാളുടെ വായിന് സീൽ വെക്കും, അയാളുടെ വായ അടച്ചു പൂട്ടും, എന്നിട്ട് അയാളുടെ അവയവങ്ങളോട് പറയും, നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ സംസാരിച്ചു തുടങ്ങും എന്താണ് സംഭവിച്ചത് എന്ന്. കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ തിന്മകളെയും കുഫ്രിനെയും കുറ്റകൃത്യങ്ങളെയും മറച്ചുവെച്ച് നിഷേധിച്ച് മലക്കുകളെ കള്ളന്മാരാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അവരുടെ ഭാഗത്തുനിന്നു തന്നെ സാക്ഷികളെ കൊണ്ടുവന്ന് അവരുടെ വിചാരണ പൂർത്തിയാക്കുമെന്നാണ് ഈ ആയത്തുകളും ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു പല വിധത്തിലുള്ള സാക്ഷികളെ കൊണ്ടുവരും. ധാരാളം ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. മലക്കുകൾ സാക്ഷികളായി പരലോകത്ത് ഓരോ മനുഷ്യൻ്റെയും കൂടെയുണ്ടാകും. വജാഅത് കുല്ലു നഫ്സിം മഅഹാ സായിഖും വശഹീദ്, ഓരോ ആളുകളെയും കൊണ്ടുവരുമ്പോൾ അവൻ്റെ കൂടെ ഒരു സാക്ഷിയുണ്ടാകും എന്ന് സൂറ ഖാഫിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ മണ്ണ്, മനുഷ്യൻ ജീവിക്കുന്ന ഭൂമി, അത് സാക്ഷിയായിരിക്കും പരലോകത്ത് എന്ന് വിശദീകരിക്കുന്ന ആയത്ത് സൂറത്തു സൽസലയിൽ നമുക്ക് കാണാം. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയുന്ന ദിവസം. അപ്പോൾ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അതദ്റൂന മാ അഖ്ബാറുഹ, എന്താണ് ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്നറിയാമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കും, ഓരോ മനുഷ്യനും ഇന്ന ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ച് വിചാരണാ സമയത്ത് അടിമക്കെതിരെ ഭൂമി സംസാരിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഈ ആയത്തുകളിൽ പഠിപ്പിക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആയത്ത് ഓതി സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നത് അതിൻ്റെ വിശദീകരണങ്ങളിലൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പല നിലക്കുമുള്ള സാക്ഷികളെയാണ് കൊണ്ടുവരിക. സൂറത്തു ഫുസ്സിലത്തിൽ നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്, ഹത്ത ഇദാ മജാഊഹ ഷഹിദ അലൈഹിം സംഉഹും വ അബ്സ്വാറുഹും വ ജുലൂദുഹും. അവരെ അവിടെ വന്നാൽ, ഹത്ത ഇദാ മജാഊഹ, അവരവിടെ എത്തിയാൽ എന്താണ് സംഭവിക്കുക? ഷഹിദ അലൈഹിം, അവർക്കെതിരെ സാക്ഷി പറയും. സംഉഹും, അവരുടെ കേൾവി. വ അബ്സ്വാറുഹും, അവരുടെ കാഴ്ചകൾ. വ ജുലൂദുഹും, അവരുടെ തൊലികൾ, കണ്ണും കാതും തൊലിയും എല്ലാം എല്ലാം തൻ്റെ യജമാനനെതിരെ, അല്ലെങ്കിൽ തൻ്റെ ഉടമയ്ക്കെതിരെ, ആ തൊലിയുടെ ഉടമയ്ക്കെതിരെ, കാതിൻ്റെ ഉടമയ്ക്കെതിരെ, കണ്ണിൻ്റെ ഉടമയ്ക്കെതിരെ അള്ളാഹുവിൻ്റെ മുന്നിൽ സാക്ഷി പറയുന്നതായി സൂറ ഫുസ്സിലത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വഖാലു ലിജുലൂദിഹിം ലിമ ഷഹിദ്തും അലൈന, തങ്ങളുടെ തൊലികളോട്, ചർമ്മങ്ങളോട് അവർ ചോദിക്കും, ലിമ ഷഹിദ്തും അലൈന, എന്തിനാ ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത് എന്ന്. അപ്പോൾ ഒരു കൈ മാത്രമല്ല, ഒരു കാലു മാത്രമല്ല തൻ്റെ ഒരു അടിമയ്ക്കെതിരെ സാക്ഷികളായി അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് കൊണ്ടുവരുന്നത്, മറിച്ച് കണ്ണ് സാക്ഷിയായി വരും, ചെവി സാക്ഷിയായി വരും, തൊലി സാക്ഷിയായി വരും എന്നു മാത്രമല്ല, മറ്റൊരു ഹദീസിൽ, സുദീർഘമായ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല അടിമയെ കൊണ്ടുവന്ന് ആ അടിമയോട് ചോദിക്കും, അലം മുസവ്വിജിക്, നിനക്ക് ഞാൻ വിവാഹ ഇണയെ തന്നില്ലേ? അലം മുസഖിർ ലക് അൽ ഖൈല വൽ ഇബിൽ, നിനക്ക് ഒട്ടകത്തെയും കുതിരയെയും നാം കീഴ്പ്പെടുത്തി തന്നില്ലേ? ഈ ലോകത്ത് ചെയ്തു വന്ന കുറേ അനുഗ്രഹങ്ങൾ അടിമയോട് അള്ളാഹു ഇങ്ങനെ എടുത്തു പറയും. ബലായ ഖാല ബലായ റബ്ബ്, അയാൾ പറയും, എല്ലാം ശരിയാണ് അള്ളാഹുവേ, അതെ, അതൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഫലനന്ത അന്നക മുലാഖിയ, എന്നാൽ എന്നെ ഇന്നേ ദിവസം കണ്ടുമുട്ടുമെന്ന് നീ കരുതിയിരുന്നോ? പരലോകത്തെ ഓർത്തുകൊണ്ടുള്ളൊരു ജീവിതമായിരുന്നോ നിനക്കുണ്ടായിരുന്നത്? ഖാല, ആ അടിമ പറയും, ലാ, അല്ല, പരലോകം മറന്ന് ഞാൻ ജീവിച്ചു, കുറ്റവാളിയായി തിന്മയുടെ ആളായി ഞാൻ ജീവിച്ചു. ഖാല, അപ്പോൾ അള്ളാഹു പറയുന്ന മറുപടി എന്താണ്? ഫല്യൗമ അൻസാക കമാ നസീതനി, എന്നെ മറന്നതുപോലെ നിന്നെയും ഞാനിപ്പോൾ മറക്കുന്നു. എന്നിട്ട് അയാളെ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിക്കും. രണ്ടാമത്തെ ആൾ വരും, അയാളോടും അള്ളാഹു അതേ ചോദ്യങ്ങൾ ആവർത്തിക്കും. അലം മുക്രിം, അലം മുസവ്വിദ്ക്, അലം ഉസവ്വിജ്ക്, അലം മുസഖിർ ലകൽ ഖൈല വൽ ഇബിൽ, നിനക്ക് ഇണയെ തന്നില്ലേ? നിനക്ക് കുതിരയെയും ഒട്ടകത്തെയും കീഴ്പ്പെടുത്തി തന്നില്ലേ? നിന്നെ നേതാവാക്കിയില്ലേ? നിന്നെ ആദരിച്ചില്ലേ? ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ. അയാളും പറയുന്ന മറുപടി, അതേ റബ്ബേ, എല്ലാം അങ്ങനെയാണ്, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. അള്ളാഹു ചോദിക്കുന്നത്, ലനന്ത അന്നക മുലാഖിയ, ഫയഖൂലിയ ലാ യാ റബ്ബ്, എന്നെ കണ്ടുമുട്ടുമെന്ന് നീ കരുതിയിരുന്നോ? ഇല്ല റബ്ബേ. ഫല്യൗമ അൻസാക കമാ നസീതനി, എന്നാൽ നീ എന്നെ മറന്ന് ദുനിയാവിൽ ജീവിച്ചതുപോലെ ഇന്ന് ഞാൻ നിന്നെ മറക്കുന്നു. അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയും. മൂന്നാമത്തെ ആൾ വരും, മൂന്നാമത്തെ ആളോട് ഇതേ ചോദ്യങ്ങൾ ചോദിക്കും. അദ്ദേഹം എന്താണ് ചെയ്യുക? അദ്ദേഹം പറയുന്ന, മൂന്നാമത്തെ ആൾ പറയുന്ന മറുപടി ഹദീസിൽ കാണാം. അന അബുദുക ആമൻതു ബിക വബിനബിയ്യിക വബി കിതാബിക വസല്ലൈതു വസുംതു വതസദ്ദഖ്തു വയുസ്നി ബിഖൈരി മസ്തതാ. അദ്ദേഹം പറയും, അള്ളാഹുവെ, നിന്നിൽ ഞാൻ വിശ്വസിച്ചു, നിന്റെ അടിമയാണ് ഞാൻ, നിന്റെ പ്രവാചകനിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, വബി കിതാബിക, നിന്റെ ഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, വസല്ലൈതു വസുംതു വതസദ്ദഖ്തു, ഞാൻ നമസ്കരിച്ചു, നോമ്പെടുത്തു, ദാനധർമ്മങ്ങൾ നിർവഹിച്ചു, കഴിയുന്നത്ര നന്മകളെ അയാളിങ്ങനെ എടുത്തു പറയും. അപ്പോൾ ഫയുഖാലു ലഹു, ആ അടിമയോട് അള്ളാഹു ചോദിക്കും, അലം നബ്അസ് അലൈക ഷാഹിദന, ഞാൻ നിനക്കെതിരെ എന്റെ സാക്ഷിയെ കൊണ്ടുവരട്ടെ? ഫയതഫക്കറു ഫീ നഫ്സിഹി മനില്ലദി യഷ്ഹദു അലയ്യ, അയാളിങ്ങനെ ആലോചിക്കും, ആരെയായിരിക്കും എനിക്കെതിരെ അള്ളാഹു സാക്ഷിയെ കൊണ്ടുവരിക? ഫയുഖ്തമു അലാ ഫീഹി, അള്ളാഹു അയാളുടെ വായിന് സീൽ വെക്കും. വയുഖാലു ലിഫഖ്ദിഹി, എന്നിട്ട് അയാളുടെ കാലിൻ്റെ തുടയോട് അള്ളാഹു പറയും, ഇൻ തഖി, നീ സംസാരിക്ക്. ഖാല ഫതൻതിഖു ഫഖ്ദുഹു വലഹ്മുഹു വഇലാമുഹു, അയാളുടെ തുട അവനക്കെതിരെ സാക്ഷി പറയും, അവിടെ സംസാരിക്കും. വലഹ്മുഹു, അവൻ്റെ മാംസം അവനെതിരെ സംസാരിക്കും. വഇലാമുഹു, അവൻ്റെ എല്ലുകൾ അവനെതിരെ സംസാരിക്കും. സുഹൃത്തുക്കളെ, ഈ ആയത്തിൽ, സൂറത്തു യാസീനിലെ
0: നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ആയത്തിൽ കൈകൾ സംസാരിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. കാലുകൾ സാക്ഷി നിൽക്കുമെന്നാണ്. എന്നാൽ വ്യത്യസ്തമായ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ, വ്യത്യസ്തമായ ഹദീസുകളിലൂടെ കടന്നു പോകുമ്പോൾ, കൈയും കാലും മാത്രമല്ല മനുഷ്യൻ്റെ കണ്ണും കാതും തൊലിയും കാലിൻ്റെ തുടയും മനുഷ്യൻ്റെ മാംസവും അവൻ്റെ എല്ലുകളും, ഇത് എന്തിനു പുറമെയാണ്? മലക്ക് എതിരായി സാക്ഷിയുണ്ടാകും, പിശാചെതിരായി സാക്ഷിയുണ്ടാകും, പ്രവാചകന്മാരെ അള്ളാഹു സാക്ഷികളായി കൊണ്ടുവരുമെന്ന് സൂറത്തു നിസായിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കരയിപ്പിച്ചായത്ത് നമുക്കറിയാം. സൂറ മാഇദയിലൂടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പരലോകത്ത് ചോദിക്കുന്ന രംഗം വിശദീകരിക്കുന്നുണ്ട്. അൻതഖുൽ തലിന്നാസി, നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്നെയും എൻ്റെ മാതാവിനെയും അള്ളാഹുവിനു പുറമേ ആരാധ്യന്മാരായി സ്വീകരിക്കണമെന്ന് ഈസാ നബി അള്ളാഹു ചോദ്യം ചെയ്യും. പ്രവാചകന്മാരെ സാക്ഷികളായി കൊണ്ടുവരും. മക്കൾ മാതാപിതാക്കൾക്കെതിരെ സാക്ഷി പറയും, മാതാപിതാക്കൾ മക്കൾക്കെതിരെ സാക്ഷി പറയും, അയൽവാസികൾ അയൽവാസികൾക്കെതിരെ സാക്ഷി പറയും. ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയാത്ത വളരെ കുറ്റമറ്റ ഒരു വിചാരണയെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഗ്രന്ഥത്തിലൂടെ പ്രവാചകൻ്റെ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു അവയവങ്ങളിൽ നിന്ന് മനുഷ്യ ശരീരത്തിൽ നിന്ന് സാക്ഷികളെ കൊണ്ടുവരുമ്പോൾ ആദ്യം അള്ളാഹുവോട് സംസാരിക്കുന്നത് മനുഷ്യൻ്റെ ഇടതുകാലിലെ തുടയായിരിക്കും എന്ന് പറയുന്ന ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ടുള്ള നന്മ നിറഞ്ഞ ഒരു ജീവിതം മാത്രമാണ് പരലോക ജീവിതത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന തിരിച്ചറിവാണ്. എൻ്റെ കൈയിനെ മറച്ചു വെച്ചുകൊണ്ട് എന്തു തിന്മയാണ് ചെയ്യാൻ സാധിക്കുക? എൻ്റെ കാലിനെ മറച്ചു വെച്ചുകൊണ്ട് ഏതു തിന്മയാണ് ചെയ്യാൻ സാധിക്കുക? കണ്ണു ചെയ്ത തിന്മ കണ്ണേറ്റു പറയുന്ന നാളിൽ എങ്ങനെയാണ് ആ തിന്മയെ മറച്ചു വെക്കാൻ നമുക്ക് കഴിയുക? കാത് ചെയ്ത തിന്മ കാത് ഏറ്റു പറയുന്ന വിചാരണയുടെ നാളിൽ ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? എല്ലും മാംസവും മനുഷ്യൻ്റെ എല്ലും മാംസവും അള്ളാഹുവോട് വിചാരണയുടെ നാളിൽ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു രംഗത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ ആലോചിക്കുകയും ജീവിതം അതിനനുസരിച്ച് ക്രമപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണമെന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ആയത്ത് ഒരു തവണ കൂടി ശ്രദ്ധിക്കുക. അല്യവും, ഇന്ന്, ഇന്നേ ദിവസം. നഖ്തിമു അലാ ഫുവാഹിഹിം, അവരുടെ വായികൾക്ക് നാം സീൽ വെക്കുന്നു. വതുകല്ലിമുന ഐദീഹിം, അഥവാ വായ അടച്ചു വെക്കുന്നു, സംസാരിക്കാൻ പിന്നെ കഴിയുകയില്ല. വതുകല്ലിമുന, നമ്മോട് സംസാരിക്കുന്നത് ഐദീഹിം, അവരുടെ കൈകളാണ്. വതശ്ഹദു, സാക്ഷി നിൽക്കുന്നത് അർജുലുഹും, അവരുടെ കാലുകളാണ്. ബിമാ കാനു യക്സിബൂൻ, അവർ സമ്പാദിച്ചിരുന്നതിനെക്കുറിച്ച്, അവർ പ്രവർത്തിച്ചിരുന്നതിനെ സംബന്ധിച്ച്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു തവണ കൂടി പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم اليوم نختم على أفواههم وتكلمنا أيديهم وتكلمنا أيديهم وتشهد أرجلهم بما كانوا وَتَشْهَدُ أَرْجُلُهُمْ بِمَا كَانُوا يَكْسِبُونَ الله പരലോക വിജയം നേടുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
2: സൂറത്ത് യാസീൻ അടിസ്ഥാനമാക്കി ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നിഷാദ് സലഫി.

സുജൂദത്തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദുത്തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ചെയ്യുന്നത്.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റഅദ് 3 മുതൽ 5 വരെയുള്ള വചനങ്ങൾ.
2: വചനം 3.
3: വഹുവല്ലദി, അവൻ യാതൊരുവനുമത്രേ, അവൻ തന്നെ യാതൊരുവൻ. മദ്ദൽ അർദ്ദ, അവൻ ഭൂമിയെ നീട്ടി വിശാലപ്പെടുത്തി അയച്ചുവിട്ടു. വജഅല ഫീഹ, അതിൽ ആക്കുകയും ഉണ്ടാക്കുകയും. റവാസിയ, ഉറച്ചു നിൽക്കുന്ന നങ്കൂരമിട്ടു നിൽക്കുന്നവയെ, മലകളെ. വ അൻഹാറൻ, നദികളെയും പുഴകളെയും. വമിൻകുല്ലി, എല്ലാറ്റിൽ നിന്നും. അസ്തമറാത്തി, ഫലവർഗങ്ങളിലെ. ജഅല ഫീഹ, അതിലവൻ ആക്കിയിരിക്കുന്നു ഉണ്ടാക്കിയിരിക്കുന്നു. സൗജൈനി, രണ്ടു ഇണകളെ. ഇത്നൈനി, രണ്ടു വീതം. ഈ രണ്ട്. യുഗ്ഷി, അവൻ മൂടിയിടുന്നു. അല്ലൈല, രാത്രിയെ. അന്നഹാറ, പകലിന്. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലആയാത്തിൻ, പല ദൃഷ്ടാന്തങ്ങൾ തന്നെ. ലിഖൗമിൻ, ജനങ്ങൾക്ക്. യതഫക്കറൂൻ, ചിന്തിക്കുന്ന ഉറ്റാലോചിക്കുന്ന.

0: അവനത്രേ ഭൂമിയെ വിശാലപ്പെടുത്തുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന മലകളെയും നദികളെയും ഉണ്ടാക്കുകയും ചെയ്തവനും എല്ലാ ഫലവർഗങ്ങളിൽ നിന്നും തന്നെ അതിൽ അവൻ ഈ രണ്ടു ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. രാത്രിയെ അവൻ പകലിനു മൂടിയിടുന്നു. നിശ്ചയമായും അതിലൊക്കെയും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: വചനം 4.
2: ഒഫിൽ അർദ്, ഭൂമിയിലുമുണ്ട്. പല ഖണ്ഡങ്ങൾ, തുണ്ടങ്ങൾ, ഭാഗങ്ങൾ, മുറികൾ. മുത്തജാവിയ റോത്തുൻ, അന്യോന്യം അടുത്തു ചേർന്നു നിൽക്കുന്ന, അന്യോന്യം അയൽപ്പക്കത്തായുള്ള. വജന്നാത്തുൻ, തോട്ടങ്ങളും തോപ്പുകളും. മിൻ അഅ്നാബിൻ, മുന്തിരികളാലുള്ള. വസർഉൻ, കൃഷിയും കൃഷികളും. വനഖീലുൻ, ഈന്തപ്പനയും ഈത്തപ്പനകളും. സിൻവാനുൻ, ഇണച്ചമുള്ള. വഗൈറു സിൻവാനിൻ, ഇണച്ചമില്ലാത്തവയും. യുസ്ഖാ, അതു നനയ്ക്കപ്പെടുന്നു. ബിമാ ഇൻവാഹിദിൻ, ഒരേ വെള്ളം കൊണ്ട്. വനുഫദ്ദലു, നാം ശ്രേഷ്ഠമാക്കുകയും ചെയ്യുന്നു, മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ബഅദഹ, അവയിൽ ചിലതിനെ. അലാ ബഅദിൻ, ചിലതിനേക്കാൾ. ഫിൽ ഉക്കുലി, തീറ്റയിൽ തീനിയിൽ കനിയിൽ. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലആയാതിൻ, പല ദൃഷ്ടാന്തങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ തന്നെ. ലഖൗമിൻ, ജനങ്ങൾക്ക്. യഅഖിലൂൻ, ബുദ്ധി കൊടുക്കുന്ന, ഗ്രഹിക്കുന്ന.

0: في الأكل إن في ذلك لآيات لقوم يعقلون.
1: ഭൂമിയിൽ തന്നെ പരസ്പരം സമീപത്തു നിലകൊള്ളുന്ന പലതരം ഖണ്ഡങ്ങളും മുന്തിരികളുടേതായ പലതരം തോട്ടങ്ങളും കൃഷികളുമുണ്ട്. ഇണച്ചമുള്ളവയും ഇണച്ചമുള്ളതല്ലാത്തതുമായ ഈത്തപ്പനകളും ഉണ്ട്. ഒരേ വെള്ളം കൊണ്ട് അതിനു നനയ്ക്കപ്പെടുന്നു. എന്നിട്ടും അവയിൽ ചിലതിനെ ചിലതിനേക്കാൾ തീറ്റയിൽ നാം ശ്രേഷ്ഠമാക്കുന്നു. നിശ്ചയമായും അതിലൊക്കെയും ബുദ്ധി കൊടുത്തു ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്.
2: ഉപരിയാകാശങ്ങളെ തൂണുകൂടാതെ ഉയർത്തി വ്യവസ്ഥപ്പെടുത്തി വെച്ചതിനെ ഓർമ്മിപ്പിച്ച ശേഷം ഭൂമിയിൽ മനുഷ്യൻ നിത്യേനെ കണ്ടനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ഭൂമിയെ പരത്തി വിശാലമാക്കിയത്. ഭൂമി യഥാർത്ഥത്തിൽ ഒരു ഗോളാകൃതിയിലാണെങ്കിലും കാഴ്ചയിലും ഉപയോഗത്തിലും അത് പരപ്പും നിരപ്പുമാകുന്നു. അതിലെ നിവാസികൾക്കും അത് വിശാലമാകുന്നു. ആളെണ്ണി ഭൂപരിധി നിശ്ചയിക്കുകയോ തലയെണ്ണി മനുഷ്യപരിധി നിർണയിക്കുകയോ വേണമെന്ന് വല്ലവർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഭൂമിയുടെ വലുപ്പക്കുറവ് കൊണ്ടോ അതിൻ്റെ സൃഷ്ടാവിൻ്റെ പോരായ്മ കൊണ്ടോ അല്ല. മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയ അക്രമപരമായ അതിരുവിരമ്പുകളുടെയും ഉടുസായ നിയമപരിധികളുടെയും ഫലമാണത്. അതെ, ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹ്രി ബിമാ കസബത് ഐദിന്നാസ്, കരയിലും കടലിലും മനുഷ്യരുടെ കരങ്ങൾ ചെയ്തു വെച്ചത് നിമിത്തം കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. സൂറത്തുർ റോം 41. രണ്ട്, ഭൂമിക്ക് ഇളക്കവും ചരിവും ബാധിക്കാതെ ഉറച്ചു നിൽക്കുമാറ് അതിൻ്റെ ഘനം ശരിപ്പെടുത്തി നിർത്തുന്നതിന് വമ്പിച്ച മലകളെ സ്ഥാപിച്ചത്. മൂന്ന്, ദൂരദേശങ്ങളിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുകയും കരയിൽ ഒതുങ്ങാതെ വരുന്ന വെള്ളം സമുദ്രത്തിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്യുന്ന നദികളെ ഏർപ്പെടുത്തിയത്. നാല്, വിവിധ തരം ഫലവർഗ്ഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും എല്ലാത്തിലും ഈ രണ്ടു വീതം ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തത്. നാടൻ, കാടൻ, വലുത്, ചെറുത്, വെള്ള, ചുവപ്പ്, മധുരം, പുളി, മുന്തിയത്, താണത്, ആൺവർഗം, പെൺവർഗം എന്നിത്യാദി ഏതെങ്കിലും ഈ രണ്ട് വകുപ്പുകളില്ലാത്ത ഫലവർഗ്ഗങ്ങൾ കാണപ്പെടുകയില്ല. സസ്യങ്ങളടക്കം എല്ലാ വസ്തുക്കളിലും രണ്ടു ഇണകൾ ഉണ്ടെന്ന ഈ തത്വത്തെ ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നു. ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമാണെന്നുള്ളതാണ് ഇതും വ്യക്തമാക്കുന്നത്. അഞ്ച്, പകൽ മുഴുവനും വിവിധ ജോലിത്തിരക്കുകളിൽ മുഴുകിയിരിക്കുന്ന ജനകോടികൾക്ക് വിശ്രമാർത്ഥം രാത്രിയെക്കൊണ്ട് പകലിനെ മൂടി ഇരുട്ടും സ്വസ്ഥതയും നൽകുന്നത്. ആറ്, അടുത്തടുത്തും തൊട്ടുതൊട്ടും സ്ഥിതി ചെയ്യുന്നതും അതോടുകൂടി വ്യത്യസ്ത സ്വഭാവങ്ങളോട് കൂടിയതുമായ ഭൂപ്രദേശങ്ങൾ ഏർപ്പെടുത്തിയത്. മരുഭൂമി, വനഭൂമി, കൃഷിനിലം, തരിശുനിലം, ഉൽപ്പാദനയോഗ്യം, ഉൽപ്പാദനയോഗ്യമല്ലാത്തത്, മണൽപ്രദേശം, ചളിപ്രദേശം എന്നിങ്ങനെ ഒന്നിനൊന്ന് വ്യത്യസ്തപ്പെട്ടുകൊണ്ടാണല്ലോ ഭൂപ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഏഴ്, പല ജാതികളും ഇനങ്ങളുമുള്ള മുന്തിരിത്തോട്ടങ്ങളും ഈന്തത്തോട്ടങ്ങളും പോലെയുള്ളവ ഉണ്ടാക്കിയത്. എട്ട്, ഈത്തപ്പനകളിൽ തന്നെ ഒരേ മുരടിൽ നിന്ന് ഇണച്ചവും ചിനപ്പും പൊട്ടി ഒന്നിലധികം ശാഖകൾ ഉള്ളതും ഒറ്റത്തടി മാത്രമുള്ളതും എന്നിങ്ങനെ വ്യത്യാസപ്പെടുത്തിയത്. അറബികൾക്ക് സുപരിചിതമായതെന്ന നിലക്ക് ഈന്തപ്പനയിലുള്ള ഈ വ്യത്യാസം മാത്രമേ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ളൂവെങ്കിലും നമ്മുടെ നാടുകളിലുള്ള പപ്പായ, ഈന്ത് മുതലായ ചില പനവർഗ്ഗങ്ങളിലും ചുരുക്കമെങ്കിലും ചിലപ്പോൾ തെങ്ങ്, കമുങ്ങ് എന്നിവയിലും കാണാവുന്നതാണിത്. ഒൻപത്, എല്ലാറ്റിനും ഒരേ വെള്ളം കൊണ്ടുതന്നെയാണ് നനവ് ലഭിക്കുന്നതെങ്കിലും എല്ലാം ഒരേ വിധത്തിലായിരിക്കാതെ മേൽപ്പറഞ്ഞ പ്രകാരം പലതരത്തിലായി വളരുന്നത്. പത്ത്, ഓരോന്നിന്നും ലഭിക്കുന്ന ഭോജ്യവസ്തുക്കളെ ഒരേ തരം ഗുണങ്ങളോട് കൂടിയാക്കാതെ ചിലതിന് ചിലതിനേക്കാൾ മെച്ചവും ഗുണവും നൽകിയത്. സ്വാദിലും ഗുണത്തിലും പോഷകത്തിലും രുചിയിലുമെല്ലാം തന്നെ ഓരോന്നും മറ്റേതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. ഇങ്ങനെ നിത്യേന മനുഷ്യൻ കണ്ടറിഞ്ഞും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന വമ്പിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നും തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ മഹാശക്തിയാകുന്ന സൃഷ്ടാവിനെ ഓർമ്മിപ്പിക്കുവാനും അവൻ്റെ കഴിവും മഹത്വവും മനസ്സിലാക്കുവാനും ധാരാളം മതിയായ ദൃഷ്ടാന്തങ്ങളാകുന്നു. ഇതെല്ലാം അതിവിദഗ്ധനായ ഒരു സൃഷ്ടികർത്താവിൻ്റെ വ്യവസ്ഥ കൊണ്ടല്ലാതെ സ്വയം അങ്ങ് സംഭവിക്കുന്നതാണെന്ന് വല്ലവരും കരുതുമോ? കരുതുന്നുവെങ്കിൽ അവർ വിഡ്ഢികളല്ലെങ്കിൽ വക്രബുദ്ധികളായിരിക്കുമെന്ന് തീർത്തു പറയാം. ഇതെല്ലാം വ്യവസ്ഥാപിതമായി സൃഷ്ടിച്ചു നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ആ മഹാശക്തിക്ക് അഥവാ അള്ളാഹുവിന് മരണശേഷം മനുഷ്യന് മറ്റൊരു ജീവിതം നൽകുവാൻ കഴിയുകയില്ലെന്നോ അത് സംഭവ്യമല്ലെന്നോ പറയുന്നതും കടുത്ത വിഡ്ഢിത്തമെത്രേ. അതാണ് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്.
3: വചനം അഞ്ച്.
1: വഇൻ തഅജബ്, നീ ആശ്ചര്യപ്പെടുന്ന പക്ഷം, അത്ഭുതപ്പെടുന്നുവെങ്കിൽ, ഫ ഫഅജബുൻ, എന്നാൽ അത്ഭുതമാണ്. ഖൗലുഹും, അവരുടെ വാക്ക്, പറയൽ. അഇദാ കുന്ന, ഞങ്ങൾ ആയിട്ടാണോ, ആയിരിക്കുമ്പോഴോ. തുറാബൻ, മണ്ണ്. അഇന്ന, ഞങ്ങളോ. ലഫീ ഖൽഖിൻ, ഒരു സൃഷ്ടിപ്പിൽ ആകുന്നത്. ജദീദിൻ, പുതുതായ. ഉലായിക, അക്കൂട്ടർ. അല്ലദീന കഫറു, അവിശ്വസിച്ചവരാകുന്നു. ബിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ. വ ഉലായിക, അക്കൂട്ടർ. അവരാകട്ടെ. അൽ അഗ്ലാലു, വിലങ്ങുകൾ, കുരുക്കുകൾ, ആമങ്ങൾ. ഫീ അഅ്നാഖിഹിം, അവരുടെ കഴുത്തുകളിലുണ്ടായിരിക്കും. വ ഉലായിക, അക്കൂട്ടർ. അസ്ഹാബുന്നാർ, നരകത്തിന്റെ ആൾക്കാരാകുന്നു. ഹും ഫീഹ, അവർ അതിൽ. ഖാലിദൂൻ, നിത്യവാസികളാണ്.

0: നീ അത്ഭുതപ്പെടുന്നുവെങ്കിൽ അത്ഭുതമെത്രേ അവരുടെ വാക്ക്. ഞങ്ങൾ മണ്ണായിട്ടാണോ ഞങ്ങൾ വീണ്ടും ഒരു പുതിയ സൃഷ്ടിപ്പിലായി തീരുന്നത്? അഥവാ ഈ വാക്കിനെ പറ്റിയാണ് നീ അത്ഭുതപ്പെടേണ്ടത്? അക്കൂട്ടർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. അക്കൂട്ടരാകട്ടെ, വിലങ്ങുകൾ അവരുടെ കഴുത്തുകളിലുണ്ടായിരിക്കും. അക്കൂട്ടർ നരകത്തിന്റെ ആൾക്കാരുമാകുന്നു, അവരതിൽ നിത്യവാസികളുമായിരിക്കും.
1: മേൽ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങളുടെ നേരെ കണ്ണടച്ചുകൊണ്ട് ഞങ്ങൾ മരിച്ചു മണ്ണായിട്ട് പിന്നെയും പുതുതായി സൃഷ്ടിക്കപ്പെടുകയോ എന്ന് പരിഹാസരൂപത്തിൽ അവർ ചോദിക്കുന്നു. വല്ല വിഷയത്തിലും അത്ഭുതപ്പെടാമെങ്കിൽ ഈ ചോദ്യത്തിലല്ലേ അത്ഭുതപ്പെടേണ്ടത്? സത്യനിഷേധികളായ അവിശ്വാസികളാണ് ഈ ചോദ്യം ചോദിക്കുന്നവർ. ഇപ്പോൾ അവർ സ്വതന്ത്രരായി കഴിയുന്നുവെങ്കിലും നരകത്തിൽ വെച്ച് അവരുടെ കഴുത്തുകളിൽ വിലങ്ങുകളിട്ട് ബന്ധിക്കപ്പെടുക തന്നെ ചെയ്യും. അവർ നരകത്തിൽ നിത്യവാസികളുമായിരിക്കും. കഴുത്തിൽ വിലങ്ങുകളുണ്ടായിരിക്കും എന്ന് പറഞ്ഞത് നരകത്തിൽ അവർക്കുണ്ടാകുന്ന അനുഭവമെന്ന നിലക്കാണ് മിക്ക വ്യാഖ്യാതാക്കളും വ്യാഖ്യാനിക്കുന്നത്. പരമ്പരാഗതമായ അന്ധവിശ്വാസങ്ങൾക്ക് അവർ അടിമപ്പെട്ടിരിക്കുകയാണ്, അഥവാ അതുനിമിത്തമാണവർ വിശ്വസിക്കാത്തത് എന്നാണ് അതിൻ്റെ ഉദ്ദേശമെന്നും ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചിരിക്കുന്നു. അല്ലാഹു ആലം.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ അധ്യായം 13, സൂറ റഅദ്, 3 മുതൽ 5 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

അല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.

0: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
5: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
4: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും ഒരു ദിവസം കേൾക്കുവാനുള്ള അവസരം ഇന്ന് നമ്മൾ കേൾക്കുന്നത് 12-ാമത്തെ ജുസ് ആണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.

ഖത്തമുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും ഒരു ദിവസം കേൾപ്പിക്കപ്പെടുന്ന ഖത്തമുൽ ഖുർആൻ പരിപാടിയിൽ ഇന്ന് 12-ാമത്തെ ജുസു ആണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ ലോകത്തെ അറിയപ്പെടുന്ന ഖാരിഇകളുടെ മധുരതരമായ ഖുർആൻ പാരായണം പരിചയപ്പെടുത്തുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു.
1: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഖാഫ് 16 മുതൽ 35 വരെയുള്ള ആയത്തുകളുടെ മനോഹരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അസ്സുബൈർ അൽ അർക്കാനി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840 www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആലു ഇമ്രാൻ 110 മുതൽ അവസാന വചനം വരെയും സൂറ നിസാ 1 മുതൽ 33 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്.

0: സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: അപ്പോൾ ഇനി നമുക്ക് ഹിഫ്ളുൽ ഖുർആനിലേക്ക് പ്രവേശിക്കാം.
1: അതെ, ഈ ഒരു പരിപാടിയിലൂടെ നമ്മുടെ ശ്രോതാക്കൾ വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ മനഃപ്പാഠമാക്കുകയാണ്.
0: തീർച്ചയായും വളരെ ലളിതമായി ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള ഒരു മാർഗമായി പല ശ്രോതാക്കളും ഹിഫ്ളുൽ ഖുർആനിലെ അവലംബിക്കുന്നുണ്ട്.
1: അൽഹംദുലില്ല. ഇന്ന് സൂറത്തുൽ അഹ്സാബിൽ നിന്നും 37-ാമത്തെ വചനത്തിന്റെ 3-ാം ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്.
0: തീർച്ചയായും ഈ വചനത്തിന്റെ 2 ഭാഗങ്ങൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നാം മനഃപ്പാഠമായി പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നും ഹിഫ്ളുൽ ഖുർആനിലൂടെ ശ്രോതാക്കളുടെ മുന്നിലെത്തുന്നത് ബഹുമാന്യനായ ഹാഫിള് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ ഭാഗത്തിൻ്റെ തൊട്ടടുത്ത ചെറിയ ഒരു ഭാഗം കൂടി ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: ഹറജ് ഹറജ്.
1: തൽക്കാലം അതുവരെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ബാക്കി കൂടി ചേർത്താലാണ് അതിൻ്റെ ആശയവും അർത്ഥവും ഭാഗമൊക്കെ പൂർത്തിയാവുകയുള്ളൂ. അതിൻ്റെ ബാക്കിയിലേക്ക് ചേർത്ത് വായിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കും അതിൻ്റെ ആയത്തിൻ്റെ ഒരു പൂർണ്ണത കിട്ടുകയുള്ളൂ. തൽക്കാലം സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഹറജ് എന്ന് സുക്കൂന് വെച്ച് തൽക്കാലത്തേക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം വഖഫ് ചെയ്യുകയാണ്.
0: لِكَيْ لَا يَكُونَ عَلَى الْمُؤْمِنِينَ حَرَجٌ.

0: ആയത്തിന്റെ അവസാന ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലൂടെ പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറ.
1: ഹിഫ്ളുൽ ഖുർആനിന്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്.
2: ഇന്ന് സൂറത്ത് അഹ്സാബിന്റെ 37-ാം വചനത്തിന്റെ 3-ാം ഭാഗമാണ് ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം മനഃപാഠമായി പഠിച്ചത്.
1: ക്ലാസ് എടുത്തത് ബഹുമാനനായ ഹാഫിൽ ജഅഫർ സലഫി.
3: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
4: പീസ് റേഡിയോ.
3: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
4: Peace Radio. Tune to reality.
1: Peace Quran Radio. At-Tahsin. ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്തുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന അത്തഹ്സീൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിദ് അബ്ദുഷക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, അബദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. പാരായണത്തിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ, അത് മഖ്റജിലും തജ്വീദ് നിയമങ്ങളിലും അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിലും ഹർക്കത്തുകൾ മാറുന്നതിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വരികയാണ്. സൂറത്തുൽ ഖലമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതിലെ 1 മുതൽ 6 വരെ, അതിലെ ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

0: ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇന്ന റബ്ബക ഹുവ അഅ്ലമു ബിമൻ ദല്ല അൻ സബീലി വഹുവ അഅ്ലമു ബിൽ മുഹ്തദീൻ. ഈ രൂപത്തിൽ ഓതിപ്പോകുമ്പോൾ അഅ്ലമു ബിമൻ ദല്ല അഅ്ലമു അഅ്ലമു ഐന് പകരം അഅ്ലമു എന്ന് പറയുമ്പോൾ ഹംസയാണ് വരിക. അതുപോലെ ബിമൻ ദല്ല എന്ന് പറയുമ്പോൾ ദ എന്ന അക്ഷരം ഉച്ചരിക്കേണ്ടതിന് പകരം ദല്ല എന്ന് പറയുമ്പോൾ അത് തീർത്തും തെറ്റാണ്. അപ്പോൾ ബിമം ദല്ല എന്ന് തന്നെ പറയാൻ ശ്രദ്ധിക്കുക. അൻ സബീലി അൻ സബീലി ഇഖ്ഫാഉ ബിഗുന്ന അവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ തന്നെയാണ് ബിമം ദല്ല അവിടെയും. വഹുവ അഅ്ലമു ബിൽ മുഹ്തദീൻ മുഹ്തദീൻ ശ്രദ്ധിക്കണം. വഹുവ അഅ്ലമു ബിൽ മുഹ്തദീൻ ഓതിപ്പോകുമ്പോൾ മുഹ്തദീൻ എന്ന് പറയുമ്പോൾ ഹ ഇൻ്റെ ഉച്ചാരണം നമ്മളുടെ പാരായണത്തിൽ വരുന്നില്ല. അപ്പോൾ ബിൽ മുഹ്തദീൻ മുഹ്തദീൻ എന്ന് തന്നെ ഉച്ചരിക്കണം. തൊണ്ടയുടെ ഏറ്റവും അടിഭാഗമാണ് ഹ ഇൻ്റെ മഖ്റജ്. ഇനി ഫലാ തുതിഉൽ മുകദ്ദിബീൻ മുകദ്ദിബീൻ എന്നുള്ള പദം എവിടെയുണ്ട്? അവിടെയൊക്കെ പലപ്പോഴും ഓതിപ്പോകുന്നത് മുകദ്ദിബീൻ. ഫലാ തുതിഉൽ മുകദ്ദിബീൻ ഈ രൂപത്തിലാണ്. അതുപോലെ തന്നെ തുതിഉ ത ആണ്, മറ്റത് ത ആണ്, രണ്ടും ശ്രദ്ധിക്കണം. ഫല തുതിഉൽ തുതിഉൽ മുകദ്ദിബീൻ ഫല തുതിഉൽ മുകദ്ദിബീൻ ഈ രൂപത്തിലാണ് വായിക്കേണ്ടത്. വദ്ദൂലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ വദ്ദൂലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ ഹ ഇൻ്റെ മഖ്റജ് അതാണ് നമ്മുടെ ഓത്തിൽ ഒരു ശരിയല്ലാത്ത രൂപത്തിൽ വരിക. തുദ്ഹിനു ഫയുദ്ഹിനൂൻ. അപ്പോൾ ഹ ശ്രദ്ധിക്കുക. തുദ്ഹിനു ഫയുദ്ഹിനൂൻ. ولا تطع كل حلاف مهين حاء حلاف حاء ولا تطيع كل حلاف مهين ഈ രൂപത്തിൽ ഓതുമ്പോൾ ഹ പൂർണ്ണമായിട്ടും അവിടെ ഇല്ലാതാവുന്നു. അല്ലാഫിൻ എന്ന് പറയുമ്പോൾ ഹ തൊണ്ടയുടെ മധ്യഭാഗം ഹല്ലാഫിൻ മഹീൻ ഈ രൂപത്തിൽ വായിക്കണം. ഫമേൽ തൻവീനാണ്. തൻവീനു ശേഷം മീമു വന്നാൽ ഇദ്ഗാം കാമിലാണ്. തൻവീനിനെ പൂർണ്ണമായിട്ടും മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. വല തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ. 11-ാമത്തെ ആയത്തിൽ ഹമ്മാസിൻ മഷാഇൻ ബിനമീൻ. ഹമ്മാസിൻ മീമിന് ശബ്ദ വന്നാൽ മണിക്കണം. സായ്മേൽ തൻവീന് ശേഷം മീമ്. അപ്പോൾ ഇദ്ഗാം കാമിൽ. തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. മഷ മദ് മുത്തസിലാണ്. മദ് മുത്തസിൽ മദ് വാജിബാണ്. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് അതിനെ നീട്ടണം. അതിനുശേഷം തൻവീന്. തൻവീനു ശേഷം ബ. അങ്ങനെയാവുമ്പോൾ തൻവീനെ മാറ്റി മീമാക്കുന്നു. ഇഖ്ലാബ് എന്ന് പറയും. നമ്മൾ ധാരാളം കേട്ട് പരിചയമുള്ള ഒരു തജ്വീദ് നിയമമാണത്. ഇഖ്ലാബ് തൻവീനെ മീമാക്കുക എന്നർത്ഥം. മഷ്ഷഇം ബിനമീൻ ഉണ്ട്. തൻവീനു പകരം മീമാക്കുന്നു. അവിടെ പാരായണത്തിൽ ഹമ്മാസിൻ എന്നതിലെ ഹ ഇൻ്റെ ഉച്ചാരണം ശരിക്കും കൃത്യമായിട്ട് അതിൻ്റെ മഖ്റജിൽ നിന്നും ഉച്ചരിക്കണം. അല്ലാത്ത പക്ഷം ഇപ്പം നമ്മൾ ഓതിപ്പോകുമ്പോൾ വലാ തുതി കുല്ലാഫിമീൻ ഹമ്മാസിൻ മഷ്ഷഇം ബിനമീൻ ഹമ്മാസിൻ ഹമ്മാസിൻ മഷ്ഷഇം ബിനമീൻ ഈ രൂപത്തിൽ ഓതിപ്പോകുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ അക്ഷരങ്ങളുടെ മഖ്റജിലേക്ക് ആ ശബ്ദം എത്തുന്നില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
1: ഹമ്മാസിം മഷ്ഷഇം ബിനമീൻ.
0: 12-ാമത്തെ ആയത്തിൽ മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ അസീം. മന്നാഇൻ ലിൽ തൻവീൻ ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന. മന്നാഇൻ ലി. അപ്പോൾ തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം മണിക്കാതെ. അപ്പോൾ വായിക്കേണ്ടത് മന്നാഇൽ ലിൽ ഇല്ലിൽ ഖൈരി. ഐൻ എന്ന് നൂനിൻ്റെ ശബ്ദം കേൾക്കരുത്. മന്നാഇൽ ലിൽ ഖൈരി. ഇനി മുഅ്തദിൻ അസീം. മുഅ്തദിൻ ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം മുഅ്തദിൻ ദാൽമേ തൻവീനാണ്. ശേഷം അസീം എന്നതിലെ ഹംസ. തൻവീനു ശേഷം ഹംസ വന്നാൽ ഇദ്ഹാറാണ് ചെയ്യേണ്ടത്. അവൻ മണിക്കാൻ പാടില്ല. പക്ഷേ നമ്മളൊക്കെ ഓതിപ്പോകുമ്പോൾ മുഅ്തദിൻ നസീം എന്നായിരിക്കും. അധികം ആളുകളും ഓത് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടോ? മുഅ്തദിൻ നസീം എന്നായിരിക്കും വായിക്കുക. അത് അറിയുന്ന ആളുകളിൽ പോലും അങ്ങനെ ഉണ്ടാവുന്നു എന്ന കാര്യത്തിൽ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. മുഅ്തദിൻ അഥീം, മുഅ്തദിൻ അഥീം എന്നല്ല മുഅ്തദിൻ അഥീം, അങ്ങനെ വായിക്കണം. അതുപോലെ തന്നെ അസീം എന്നതിലെ സഇൻ്റെ ഉച്ചാരണം അസീം എന്നല്ല അസീം അസീം എന്ന് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് വായിക്കണം. ഉതുല്ലിൻ ബഅദ ദാലിക സനീം, ഉതുല്ലിൻ ഐൻ ലാമുമെ തൻവീൻ, ശേഷം ബാ നേരത്തെ പറഞ്ഞതുപോലെ ഇഖ്ലാബാണ്, തൻവീനെ മീമാക്കി മാറ്റണം. ഉതുല്ലി

പതിനാലാമത്തെ ആയത്തിൽ അൻ കാന ദ മാലി വബനീൻ. അൻ കാന ഇഖ്ഫാഉം ബിഗുന്ന ദ മാലി വ തൻവീനു ശേഷം വ വന്നാൽ ഇത് ഗം നാഖിസ്, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഗം ചെയ്യുന്നു, കൂട്ടിലയിപ്പിക്കുന്നു. അവിടെ ഷദ് ഉണ്ടാവാത്ത രൂപത്തിലാണ് ഓതേണ്ടത്. മാലി വബനീൻ, മാലി വബനീൻ ഈ രൂപത്തിലല്ല. مالي وبنين ان كان ذا مال وبنين. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ഖലമിലെ 7 മുതൽ 14 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ ബാക്കിയെടുക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. അത്തഹ്സീൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ മാന്യ ശ്രോതാക്കൾ കേട്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അൽ ഖലമിലെ ജനങ്ങൾ. ശ്രോതാക്കൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ഹാഫിദ് അബ്ദുഷക്കൂർ.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്ത് ഹൂദ്, 96 മുതൽ 109 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ മറോത്തി.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ ഖിയാമയുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പാരായണം, ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: الكافرين.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 444-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-ക്കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. Peace Radio. Tune to reality.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണത്തിലേക്ക്.

0: ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണമാണ് സൂറ അർറൂമിലെ 17-19 വചനങ്ങളും തുടർന്ന് സൂറ യാസീനിലെ 37-40 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷേഖ് ബന്ദർ ബലീല. ഇനി മദീനയിലെ ഇഷാ നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹ്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ ഇഷാ നമസ്കാരത്തിൽ സൂറ അങ്കബൂത്തിലെ 35 മുതൽ 45 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബുഐജാൻ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവി

0: നിൽക്കുന്നവർ അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയദൂരീകരണത്തിന് വിളിക്കൂ 9020-840-840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്, ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
5: ഇന്നാ സമിഅ്ന ഖുർആനൻ അജബ.
6: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന.
5: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
4: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: Peace Radio. Tune to reality.
1: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം. കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ. ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്. കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റഅദ് 3-5 വരെയുള്ള വചനങ്ങൾ.
5: വചനം 3.
6: വഹുവല്ലദി, അവൻ യാതൊരുവനുമത്രേ, അവൻ തന്നെ യാതൊരുവൻ. മദ്ദൽ അർദ്ദ, അവൻ ഭൂമിയെ നീട്ടി വിശാലപ്പെടുത്തി അയച്ചുവിട്ടു. വജഅല ഫീഹ, അതിൽ ആക്കുകയും ഉണ്ടാക്കുകയും. പ്രവാസിയ, ഉറച്ചു നിൽക്കുന്ന നങ്കൂരമിട്ടു നിൽക്കുന്നവയെ, മലകളെ. വ അൻഹാറൻ, നദികളെയും പുഴകളെയും. വമിൻകുല്ലി, എല്ലാറ്റിൽ നിന്നും. അസ്തമറാത്തി, ഫലവർഗങ്ങളിലെ. ജഅല ഫീഹ, അതിലവൻ ആക്കിയിരിക്കുന്നു ഉണ്ടാക്കിയിരിക്കുന്നു. സൗജൈനി, രണ്ടു ഇണകളെ. ഇത്നൈനി, രണ്ടു വീതം. ഈ രണ്ട്. യുഗ്ഷി, അവൻ മൂടിയിടുന്നു. അല്ലൈല, രാത്രിയെ. അന്നഹാറ, പകലിന്. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലആയാത്തിൻ, പല ദൃഷ്ടാന്തങ്ങൾ തന്നെ. ലിഖൗമിൻ, ജനങ്ങൾക്ക്. യതഫക്കറൂൻ, ചിന്തിക്കുന്ന ഉറ്റാലോചിക്കുന്ന.

0: അവനത്രേ ഭൂമിയെ വിശാലപ്പെടുത്തുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന മലകളെയും നദികളെയും ഉണ്ടാക്കുകയും ചെയ്തവനും എല്ലാ ഫലവർഗങ്ങളിൽ നിന്നും തന്നെ അതിൽ അവൻ ഈ രണ്ടു ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. രാത്രിയെ അവൻ പകലിനു മൂടിയിടുന്നു. നിശ്ചയമായും അതിലൊക്കെയും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: വചനം 4.
2: വഫിൽ അർദ് ഭൂമിയിലുമുണ്ട്, ഇതഉൻ പല ഖണ്ഡങ്ങൾ, തുണ്ടങ്ങൾ, ഭാഗങ്ങൾ, മുറികൾ, മുതജാവിറാത്തുൻ അന്യോന്യം അടുത്തു ചേർന്നു നിൽക്കുന്ന, അന്യോന്യം അയൽപ്പക്കത്തായുള്ള, വജന്നാത്തുൻ തോട്ടങ്ങളും തോപ്പുകളും, മിൻ അഅ്നാബിൻ മുന്തിരികളാലുള്ള, വസറുൻ കൃഷിയും കൃഷികളും, വനഖീലുൻ ഈന്തപ്പനയും ഈത്തപ്പനകളും, സിൻവാനുൻ ഇണച്ചമുള്ള, വഗൈറു സിൻവാനിൻ ഇണച്ചമില്ലാത്തവയും, യുസ്ഖാ അതു നനയ്ക്കപ്പെടുന്നു, ബിമാഇൻ വാഹിദിൻ ഒരേ വെള്ളം കൊണ്ട്, വനുഫദ്ദലു നാം ശ്രേഷ്ഠമാക്കുകയും ചെയ്യുന്നു, മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു, ബഅദഹ അവയിൽ ചിലതിനെ, അലാ ബഅദിൻ ചിലതിനേക്കാൾ, ഫിൽ ഉക്കുലി തീറ്റയിൽ തീനിയിൽ കനിയിൽ, ഇന്ന ഫീ ദാലിക നിശ്ചയമായും അതിലുണ്ട്, ലആയാത്തിൻ പല ദൃഷ്ടാന്തങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ തന്നെ, ലഖൗമിൻ ജനങ്ങൾക്ക്, യഅഖിലൂൻ ബുദ്ധി കൊടുക്കുന്ന ഗ്രഹിക്കുന്ന,

0: في الأكل إن في ذلك لآيات لقوم يعقلون.
1: ഭൂമിയിൽ തന്നെ പരസ്പരം സമീപത്തു നിലകൊള്ളുന്ന പലതരം ഖണ്ഡങ്ങളും മുന്തിരികളുടേതായ പലതരം തോട്ടങ്ങളും കൃഷികളുമുണ്ട്. ഇണച്ചമുള്ളവയും ഇണച്ചമുള്ളതല്ലാത്തതുമായ ഈത്തപ്പനകളും ഉണ്ട്. ഒരേ വെള്ളം കൊണ്ട് അതിനു നനയ്ക്കപ്പെടുന്നു. എന്നിട്ടും അവയിൽ ചിലതിനെ ചിലതിനേക്കാൾ തീറ്റയിൽ നാം ശ്രേഷ്ഠമാക്കുന്നു. നിശ്ചയമായും അതിലൊക്കെയും ബുദ്ധി കൊടുത്തു ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്.
2: ഉപരിയാകാശങ്ങളെ തൂണുകൂടാതെ ഉയർത്തി വ്യവസ്ഥപ്പെടുത്തി വെച്ചതിനെ ഓർമ്മിപ്പിച്ച ശേഷം ഭൂമിയിൽ മനുഷ്യൻ നിത്യേനെ കണ്ടനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതാനും ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ഭൂമിയെ പരത്തി വിശാലമാക്കിയത്. ഭൂമി യഥാർത്ഥത്തിൽ ഒരു ഗോളാകൃതിയിലാണെങ്കിലും കാഴ്ചയിലും ഉപയോഗത്തിലും അത് പരപ്പും നിരപ്പുമാകുന്നു. അതിലെ നിവാസികൾക്കും അത് വിശാലമാകുന്നു. ആളെണ്ണി ഭൂപരിധി നിശ്ചയിക്കുകയോ തലയെണ്ണി മനുഷ്യപരിധി നിർണയിക്കുകയോ വേണമെന്ന് വല്ലവർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഭൂമിയുടെ വലുപ്പക്കുറവ് കൊണ്ടോ അതിൻ്റെ സൃഷ്ടാവിൻ്റെ പോരായ്മ കൊണ്ടോ അല്ല. മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയ അക്രമപരമായ അതിരുവരമ്പുകളുടെയും ഉടസായ നിയമപരിധികളുടെയും ഫലമാണത്. അതെ, ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹ്രി ബിമാ കസബത് ഐദിന്നാസ്, കരയിലും കടലിലും മനുഷ്യരുടെ കരങ്ങൾ ചെയ്തു വെച്ചത് നിമിത്തം കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. സൂറത്തുർ റോം 41. രണ്ട്, ഭൂമിക്ക് ഇളക്കവും ചരിവും ബാധിക്കാതെ ഉറച്ചു നിൽക്കുമാറ് അതിൻ്റെ ഘനം ശരിപ്പെടുത്തി നിർത്തുന്നതിന് വമ്പിച്ച മലകളെ സ്ഥാപിച്ചത്. മൂന്ന്, ദൂരദേശങ്ങളിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുകയും കരയിൽ ഒതുങ്ങാതെ വരുന്ന വെള്ളം സമുദ്രത്തിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്യുന്ന നദികളെ ഏർപ്പെടുത്തിയത്. നാല്, വിവിധ തരം ഫലവർഗ്ഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും എല്ലാത്തിലും ഈ രണ്ട് വീതം ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തത്. നാടൻ, കാടൻ, വലുത്, ചെറുത്, വെള്ള, ചുവപ്പ്, മധുരം, പുളി, മുന്തിയത്, താണത്, ആൺവർഗം, പെൺവർഗം എന്നിത്യാദി ഏതെങ്കിലും ഈ രണ്ട് വകുപ്പുകളില്ലാത്ത ഫലവർഗ്ഗങ്ങൾ കാണപ്പെടുകയില്ല. സസ്യങ്ങളടക്കം എല്ലാ വസ്തുക്കളിലും രണ്ടു ഇണകൾ ഉണ്ടെന്ന ഈ തത്വത്തെ ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നു. ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമാണെന്നുള്ളതാണ് ഇതും വ്യക്തമാക്കുന്നത്. അഞ്ച്, പകൽ മുഴുവനും വിവിധ ജോലി തിരക്കുകളിൽ മുഴുകിയിരിക്കുന്ന ജനകോടികൾക്ക് വിശ്രമാർത്ഥം രാത്രിയെക്കൊണ്ട് പകലിനെ മൂടി ഇരുട്ടും സ്വസ്ഥതയും നൽകുന്നത്. ആറ്, അടുത്തടുത്തും തൊട്ടുതൊട്ടും സ്ഥിതി ചെയ്യുന്നതും അതോടുകൂടി വ്യത്യസ്ത സ്വഭാവങ്ങളോടു കൂടിയതുമായ ഭൂപ്രദേശങ്ങൾ ഏർപ്പെടുത്തിയത്. മരുഭൂമി, വനഭൂമി, കൃഷിനിലം, തരിശുനിലം, ഉൽപാദനയോഗ്യം, ഉൽപാദനയോഗ്യമല്ലാത്തത്, മണൽ പ്രദേശം, ചളിപ്രദേശം എന്നിങ്ങനെ ഒന്നിനൊന്ന് വ്യത്യസ്തപ്പെട്ടുകൊണ്ടാണല്ലോ ഭൂപ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഏഴ്, പല ജാതികളും ഇനങ്ങളുമുള്ള മുന്തിരിത്തോട്ടങ്ങളും ഈന്തത്തോട്ടങ്ങളും പോലെയുള്ളവ ഉണ്ടാക്കിയത്. എട്ട്, ഈത്തപ്പനകളിൽ തന്നെ ഒരേ മുരടിൽ നിന്ന് ഇണച്ചവും ചിനപ്പും പൊട്ടി ഒന്നിലധികം ശാഖകൾ ഉള്ളതും ഒറ്റത്തടി മാത്രമുള്ളതും എന്നിങ്ങനെ വ്യത്യാസപ്പെടുത്തിയത്. അറബികൾക്ക് സുപരിചിതമായതെന്ന നിലക്ക് ഈന്തപ്പനയിലുള്ള ഈ വ്യത്യാസം മാത്രമേ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ളൂവെങ്കിലും നമ്മുടെ നാടുകളിലുള്ള പപ്പായ, ഈന്ത് മുതലായ ചില പനവർഗ്ഗങ്ങളിലും ചുരുക്കമെങ്കിലും ചിലപ്പോൾ തെങ്ങ്, കമുങ്ങ് എന്നിവയിലും കാണാവുന്നതാണിത്. ഒൻപത്, എല്ലാറ്റിനും ഒരേ വെള്ളം കൊണ്ടു തന്നെയാണ് നനവ് ലഭിക്കുന്നതെങ്കിലും എല്ലാം ഒരേ വിധത്തിലായിരിക്കാതെ മേൽപ്പറഞ്ഞ പ്രകാരം പലതരത്തിലായി വളരുന്നത്. പത്ത്, ഓരോന്നിന്നും ലഭിക്കുന്ന ഭോജ്യവസ്തുക്കളെ ഒരേ തരം ഗുണങ്ങളോട് കൂടിയാക്കാതെ ചിലതിന് ചിലതിനേക്കാൾ മെച്ചവും ഗുണവും നൽകിയത്. സ്വാദിലും ഗുണത്തിലും പോഷകത്തിലും രുചിയിലുമെല്ലാം തന്നെ ഓരോന്നും മറ്റേതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. ഇങ്ങനെ നിത്യേന മനുഷ്യൻ കണ്ടറിഞ്ഞും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന വമ്പിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നും തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ മഹാശക്തിയാകുന്ന സൃഷ്ടാവിനെ ഓർമ്മിപ്പിക്കുവാനും അവൻ്റെ കഴിവും മഹത്വവും മനസ്സിലാക്കുവാനും ധാരാളം മതിയായ ദൃഷ്ടാന്തങ്ങളാകുന്നു. ഇതെല്ലാം അതിവിദഗ്ധനായ ഒരു സൃഷ്ടികർത്താവിൻ്റെ വ്യവസ്ഥ കൊണ്ടല്ലാതെ സ്വയം അങ്ങ് സംഭവിക്കുന്നതാണെന്ന് വല്ലവരും കരുതുമോ? കരുതുന്നുവെങ്കിൽ അവർ വിഡ്ഢികളല്ലെങ്കിൽ വക്രബുദ്ധികളായിരിക്കുമെന്ന് തീർത്തു പറയാം. ഇതെല്ലാം വ്യവസ്ഥാപിതമായി സൃഷ്ടിച്ചു നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ആ മഹാശക്തിക്ക് അഥവാ അള്ളാഹുവിന് മരണശേഷം മനുഷ്യന് മറ്റൊരു ജീവിതം നൽകുവാൻ കഴിയുകയില്ലെന്നോ അത് സംഭവ്യമല്ലെന്നോ പറയുന്നതും കടുത്ത വിഡ്ഢിത്തമെത്രേ. അതാണ് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്.
3: വചനം അഞ്ച്.
1: വഇൻ തഅജബ്, നീ ആശ്ചര്യപ്പെടുന്ന പക്ഷം, അത്ഭുതപ്പെടുന്നുവെങ്കിൽ, ഫഅജബുൻ, എന്നാൽ അത്ഭുതമാണ്. ഖൗലുഹും, അവരുടെ വാക്ക്, പറയൽ. അഇദാ കുന്ന, ഞങ്ങൾ ആയിട്ടാണോ, ആയിരിക്കുമ്പോഴോ. തുറാബൻ, മണ്ണ്. അഇന്ന, ഞങ്ങളോ. ലഫി ഖൽഖിൻ, ഒരു സൃഷ്ടിപ്പിൽ ആകുന്നത്. ജദീദിൻ, പുതുതായ. ഉലായിക, അക്കൂട്ടർ. അല്ലദീന കഫറു, അവിശ്വസിച്ചവരാകുന്നു. ബിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ. വ ഉലായിക, അക്കൂട്ടർ. അവരാകട്ടെ. അൽ അഗ്ലാലു, വിലങ്ങുകൾ, കുരുക്കുകൾ, ആമങ്ങൾ. ഫീ അഅനാഖിഹിം, അവരുടെ കഴുത്തുകളിലുണ്ടായിരിക്കും. വ ഉലായിക, അക്കൂട്ടർ. അസ്ഹാബുന്നാർ, നരകത്തിന്റെ ആൾക്കാരാകുന്നു. ഹും ഫീഹ, അവർ അതിൽ. ഖാലിദൂൻ, നിത്യവാസികളാണ്.

0: നീ അത്ഭുതപ്പെടുന്നുവെങ്കിൽ അത്ഭുതമെത്രേ അവരുടെ വാക്ക്. ഞങ്ങൾ മണ്ണായിട്ടാണോ ഞങ്ങൾ വീണ്ടും ഒരു പുതിയ സൃഷ്ടിപ്പിലായിത്തീരുന്നത്? അഥവാ ഈ വാക്കിനെപ്പറ്റിയാണ് നീ അത്ഭുതപ്പെടേണ്ടത്. അക്കൂട്ടർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. അക്കൂട്ടരാകട്ടെ, വിലങ്ങുകൾ അവരുടെ കഴുത്തുകളിലുണ്ടായിരിക്കും. അക്കൂട്ടർ നരകത്തിന്റെ ആൾക്കാരുമാകുന്നു, അവരതിൽ നിത്യവാസികളുമായിരിക്കും.
1: മേൽ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങളുടെ നേരെ കണ്ണടച്ചുകൊണ്ട് ഞങ്ങൾ മരിച്ചു മണ്ണായിട്ട് പിന്നെയും പുതുതായി സൃഷ്ടിക്കപ്പെടുകയോ എന്ന് പരിഹാസരൂപത്തിൽ അവർ ചോദിക്കുന്നു. വല്ല വിഷയത്തിലും അത്ഭുതപ്പെടാമെങ്കിൽ ഈ ചോദ്യത്തിലല്ലേ അത്ഭുതപ്പെടേണ്ടത്? സത്യനിഷേധികളായ അവിശ്വാസികളാണ് ഈ ചോദ്യം ചോദിക്കുന്നവർ. ഇപ്പോൾ അവർ സ്വതന്ത്രരായി കഴിയുന്നുവെങ്കിലും നരകത്തിൽ വെച്ച് അവരുടെ കഴുത്തുകളിൽ വിലങ്ങുകളിട്ട് ബന്ധിക്കപ്പെടുക തന്നെ ചെയ്യും. അവർ നരകത്തിൽ നിത്യവാസികളുമായിരിക്കും. കഴുത്തിൽ വിലങ്ങുകളുണ്ടായിരിക്കും എന്ന് പറഞ്ഞത് നരകത്തിൽ അവർക്കുണ്ടാകുന്ന അനുഭവമെന്ന നിലക്കാണ് മിക്ക വ്യാഖ്യാതാക്കളും വ്യാഖ്യാനിക്കുന്നത്. പരമ്പരാഗതമായ അന്ധവിശ്വാസങ്ങൾക്ക് അവർ അടിമപ്പെട്ടിരിക്കുകയാണ്, അഥവാ അതുനിമിത്തമാണവർ വിശ്വസിക്കാത്തത് എന്നാണ് അതിൻ്റെ ഉദ്ദേശമെന്നും ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചിരിക്കുന്നു. അല്ലാഹു ആലം.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിലെ അധ്യായം 13, സൂറ റഅദ് 3 മുതൽ 5 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.

0: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പഠനം. സാധാരണക്കാരിലേക്ക് ഹൃദയവസന്തം സൂറത്തു യാസീനെ അടിസ്ഥാനമാക്കി നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: اصلوها اليوم بما كنتم تكفرون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, കഴിഞ്ഞ ഇതേ പരിപാടിയിൽ 36-ാം അധ്യായം സൂറത്ത് യാസീനിലെ 61-62 ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അത് നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധയിലുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ശിലയായ തൗഹീദിനെ സംബന്ധിച്ച്, വിശ്വാസ കാര്യങ്ങളുടെ മർമ്മത്തെക്കുറിച്ച്, ആരാധനാകർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിൻ്റെ മാനദണ്ഡത്തെ സംബന്ധിച്ച് ചുരുങ്ങിയ വാക്കുകളിലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ് കഴിഞ്ഞ ആയത്തുകളിൽ ചർച്ച ചെയ്തത്. വഅനിഅബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, നിങ്ങൾ എന്നെ ആരാധിക്കുക, ഇതാണ് നേരായ മാർഗം. നേരായ മാർഗത്തെക്കുറിച്ചുള്ള ഉറച്ച ബോധവും ചിന്തയും കൃത്യമായ ധാരണയും അചഞ്ചലമായ വിശ്വാസവും നമ്മുടെ മനസ്സിൽ ശക്തമായി നിലനിൽക്കേണ്ടതുണ്ട്. വഅനിഅബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം എന്ന ആയത്ത് മാഞ്ഞു പോകാതെ എപ്പോഴും നമ്മുടെ ഓർമ്മകളിൽ, മനസ്സിൽ നിലനിൽക്കേണ്ടതുണ്ട്. തുടർന്നുള്ള ആയത്തിൽ പിശാജ് തൗഹീദ് മാനവരാശിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരിലൂടെ നൽകിയെങ്കിലും പിശാജ് അവരെ വഴിപിഴപ്പിച്ചുകൊണ്ടിരുന്നു എന്നതിനെ സംബന്ധിച്ചാണ് തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി സുഹൃത്തുക്കളെ, തൗഹീദിൽ വീഴ്ച വരുത്തുകയും പിശാജിൻ്റെ പ്രേരണയിൽ വശംവധനായി ഷിർക്കിൻ്റെ, കുഫ്രിൻ്റെ മാർഗങ്ങളിലേക്ക് വഴിപിഴച്ചു പോവുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അവരുടെ സ്ഥിതി എന്തായിരിക്കും എന്നതാണ് 63-64 ആയത്തുകൾ ഇവിടെ നമ്മൾ പാരായണം ചെയ്തു. ഈ ചെറിയ രണ്ട് ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഈ കാര്യമാണ്. അതൊന്ന് പാരായണം ചെയ്യാം. ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ, ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. വലിയ പാരായണ നിയമങ്ങളൊന്നും ഈ രണ്ടായത്തുകളിൽ കടന്നുവരുന്നില്ല. ഈ പ്രോഗ്രാമിൽ ഇതേ അധ്യായം നമ്മൾ പഠിച്ചു തുടങ്ങുന്ന അന്നു മുതൽ സൂചിപ്പിക്കാറുള്ള, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു തജ്വീദു നിയമം, അതൊന്ന് ഓർമ്മപ്പെടുത്തി നമുക്കതിൻ്റെ ആശയങ്ങളിലേക്ക് കടക്കാം. അത് ഒന്ന്, ജഹന്നം എന്ന് പറയുന്നിടത്തുള്ള നൂനിന് ഷദ്ദുണ്ട്. ഷദ്ദുള്ള നൂന്, മീമ് ഇവ എവിടെ വന്നാലും അത് ഇദ്ആമോടുകൂടി, ഉന്നത്തോടുകൂടി, ഇദ്ആമോടുകൂടി അല്ല ഉന്നത്തോടുകൂടി പാരായണം ചെയ്യണം. ഇതാണ് അതിൻ്റെ നിയമം. അപ്പോൾ എങ്ങനെയാണത് ഓതേണ്ടത്? ഹാദിഹി ജഹന്നമുല്ലതി, ജഹന്നമുല്ലതി, ഹാദിഹി ജഹന്നമുല്ലതി എന്ന് വായിച്ചു പോകാം. പക്ഷേ ഖുർആനിൻ്റെ പാരായണം അതല്ല. ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ, കുന്തും തുഅദൂൻ എന്ന പാരായണം ശരിയല്ല. അതാണ് രണ്ടാമത് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. കുന്തും എന്നതിലെ കാഫ് കഴിഞ്ഞ് രണ്ടാമത്തെ അക്ഷരം സുക്കൂനുള്ള നൂനാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം താ വന്നാൽ ആ നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം എന്നതാണ് നിയമം. അതെങ്ങനെയാണ്? കുന്തും തുഅദൂൻ, കുന്തും തുഅദൂൻ എന്ന് വേണമെങ്കിൽ നമുക്കവിടെ വായിച്ചു പോകാം. അല്ലത്തീ കുന്തും തുഅദൂൻ എന്ന് വായിച്ചു പോകാം. അതല്ല ശരിയായ പാരായണം. ആയത്ത് മുഴുവനായിട്ടും നോതുകം ഓതാം. ശ്രദ്ധിച്ചു കേൾക്കുക. പലപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ സൗകര്യപ്പെടുകയാണെങ്കിൽ ഫോണിലെ ഖുർആൻ എടുത്ത് അതിലൊന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്നത് നന്നായിരിക്കും. വീട്ടിലാണെങ്കിൽ മുസ്ഹഫ് മുന്നിൽ വെച്ച് ശ്രദ്ധിക്കുന്നത് കൂടുതൽ ആ അക്ഷരങ്ങൾ മനസ്സിലാകാനും ഒന്നുകൂടെ ധാരണ ലഭിക്കാനും നന്നായിരിക്കും. ആയത്ത് മുഴുവനായിട്ട് ഓതുന്നു, ശ്രദ്ധിക്കുക.
1: ഹാദിഹി ജഹന്നമുല്ലതീ കുന്തും തുഅദൂൻ.
0: രണ്ടാമത്തെ ആയത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഈ കുന്തും എന്ന വാക്ക് തന്നെയാണ് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോതേണ്ടത്.
1: ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ.
0: ഇത്രയും കാര്യങ്ങളാണ് പാരായണ നിയമവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. ഏറെക്കുറെ വളരെ സുപരിചിതമായ വാക്കുകളാണ്. സാധാരണ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളിലൊക്കെ പോകുന്ന ശ്രോതാക്കളാണെങ്കിൽ, ഈ ഹൃദയവസന്തം പരിപാടി സ്ഥിരമായി ശ്രദ്ധിക്കുന്ന ആളുകൾക്കൊക്കെ കുറച്ച് പരിചയമുള്ള വാക്കുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. എങ്കിലും ഓരോ വാക്കുകളുടെ അർത്ഥം പറയാം. എഴുതിയെടുക്കാൻ പേനയെടുത്തിരിക്കുന്നവർ അത് ശ്രദ്ധയോടുകൂടി എഴുതിയെടുക്കുന്നത് നന്നായിരിക്കും. ഹാദിഹി, ഇത്. ജഹന്നം എന്ന് പറഞ്ഞാൽ നരകമാണ്. നരകത്തിന് വിവിധ പേരുകളിൽ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഓർക്കുന്നുണ്ടാകും. ജഹീം എന്ന വാക്ക് ഓർമ്മയിലുണ്ടാകും. ഏറ്റവും കൂടുതൽ നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്ക് നാർ എന്നാണ്. ഹാദിഹി ജഹന്നമുല്ലതി, ഇതാകുന്നു, ഇതാ നരകം. അല്ലത്തി, അത്. കുന്തും, നിങ്ങളായിരുന്നു. തുഅദൂൻ, കരാർ ചെയ്യപ്പെട്ടിരുന്നു. അഥവാ നിങ്ങൾക്ക് നേരത്തെ കരാർ ചെയ്യപ്പെട്ടിരുന്ന, വാഗ്ദാനം നൽകിയിരുന്ന നരകമിതാ. പരലോകത്ത് നരകത്തിൻ്റെ മുന്നിലെത്തി നിൽക്കുന്ന നരകാവകാശികളോട് പറയപ്പെടുന്ന വാചകങ്ങളാണിത്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ശ്രദ്ധിക്കുക. ഹാദിഹി, ഇതാ, ഇത്, അല്ലെങ്കിൽ ഇതാകുന്നു, ജഹന്നം, നരകം. അല്ലത്തി, അത്. കുന്തും, നിങ്ങളായിരുന്നു. തുഅദൂൻ, കരാർ ചെയ്യപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് കരാർ ചെയ്യപ്പെട്ടിരുന്ന, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരുന്ന നരകമിതാ നിങ്ങളുടെ മുന്നിൽ. ശരിക്കും നമ്മൾ വളരെ ഭയത്തോടുകൂടി കേൾക്കേണ്ടുന്ന, ആശങ്കയോടുകൂടി പാരായണം ചെയ്യേണ്ടുന്ന ഒരു വചനമാണിത്. നരകത്തിൻ്റെ മുന്നിലെത്തി നിന്ന് അള്ളാഹു ഇതാ, ഇതാണ് ആ നരകം എന്ന് പറയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ടാകുമോ? ഇല്ലാതിരിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഉണ്ടാവരുതേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനനുസൃതമായ ഒരു ജീവിതവും വിശ്വാസവും ആദർശവുമൊക്കെ സ്വീകരിച്ചുകൊണ്ടാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്? ഇത്തരം ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളേറെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. നരകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് വിശുദ്ധ ഖുർആനിൽ ഇതിനു പുറമേ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം തന്നെ നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന അർസൽനാ ബിൽ ഹഖി ബശീറൻ വനദീറ വഇം മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാഫിഹ നദീർ. ഇന്ന അർസൽനാക, പ്രവാചകരെ, താങ്കളെ നാം നിയോഗിച്ചത് ബിൽ ഹഖി ബഷീറൻ വനദീറ, സത്യവുമായി താങ്കളെ നാം നിയോഗിച്ചത് ബഷീറും നദീറുമായിട്ടാണ്. എന്താണ് ബഷീർ? യുബശ്ശിറു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ. വനദീറ, എന്താണ് നദീർ? യുൻദിറു ബിന്നാർ, നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവനായിക്കൊണ്ട്. ഒരു മുന്നറിയിപ്പുകാരനായിട്ടാണ്, നരകമുണ്ട് എന്നതിൻ്റെ മുന്നറിയിപ്പുകാരനായിട്ടാണ്, സ്വർഗമുണ്ട് എന്നതിൻ്റെ സന്തോഷവാർത്ത അറിയിക്കുന്ന ഒരു ദൂതനായിട്ടാണ് പ്രവാചകൻ കടന്നു വന്നിട്ടുള്ളത്. ആ ആയത്തെങ്ങനെയാണ് അള്ളാഹു അവസാനിപ്പിക്കുന്നത്? വഇം മിൻ ഉമ്മത്തിൻ ഇല്ല ഖലാഫിഹ നദീർ, ഒരു സമൂഹവും കഴിഞ്ഞിട്ടില്ല അവരിൽ ഒരു മുന്നറിയിപ്പുകാരനുണ്ടായിട്ടല്ലാതെ. നരകത്തെക്കുറിച്ച്, വിചാരണയുടെ നാളിനെ സംബന്ധിച്ച്, പരലോകത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പുകാരൻ എത്തിപ്പെടാത്ത ഒരു ജനതയും ഒരു സമൂഹവും കടന്നുപോയിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നരകത്തിലേക്കെറിയപ്പെടുന്ന ആളുകളോട് നരകത്തിൻ്റെ കാവൽക്കാർ ചോദിക്കുന്നത്. സൂറത്തു മുൽക്കിൽ നമുക്ക് കാണാൻ സാധിക്കും, അലം യഅതികും നദീർ, നിങ്ങൾക്കൊരു താക്കീതുകാരൻ വന്നിരുന്നില്ലേ. സൂറത്തു സുമറിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും, വസീഖല്ലദീന കഫറു, അവിശ്വാസികളായിട്ടുള്ള ആളുകളെ

ആരോട് പറയാറുണ്ടായിരുന്നു, ഇത്തഖുന്നാറ വലൗ ബിശഖി തംറത്തിൻ, നരകം വളരെ ഗൗരവമുള്ളതാണ്, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം ഒരു കാരക്കഷ്ണത്തിൻ്റെ ചീളുകൊണ്ടെങ്കിലും, ഒരു ഈത്തപ്പഴത്തിൻ്റെ ചെറിയ കഷ്ണം കൊണ്ടെങ്കിലും, അത് ദാനം ചെയ്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവപൂർവം സ്വഹാബിമാരെ ഉണർത്തിയിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ നിരവധി സ്ഥലങ്ങളിൽ വത്തഖുന്നാറല്ലതീ വഖൂദുഹന്നാസു വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക, വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിലെ ഇന്ധനം, അതിലെ വിറകുകൾ മനുഷ്യനും കല്ലുകളുമാകുന്നു. അവിശ്വാസികൾക്ക് വേണ്ടി അത് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. കല്ല് കനലാകുന്ന നരകാഗ്നിയെ സൂക്ഷിക്കണേയെന്ന് വിശുദ്ധ ഖുർആൻ മാനവരാശിയെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന ഒരു രീതിയാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഹാദിഹി ജഹന്നമുല്ലതീ കുന്തും തുഅദൂൻ, ഈ ആയത്ത് ഏറെ ഗൗരവത്തോടുകൂടി പാരായണം ചെയ്യുകയും അതിൻ്റെ ഒരു അർഹി ഭയപ്പാടോടുകൂടി നമ്മുടെ ജീവിതം ആ നിലയ്ക്ക് ചിട്ടപ്പെടുത്തുകയും വേണമെന്നാണ് ഈ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്താനുള്ളത്. സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകളും ഇൻദാറുകളും മുന്നറിയിപ്പുകളും വിശുദ്ധ ഖുർആനിൽ ധാരാളം നിലനിൽക്കുമ്പോഴും പലപ്പോഴും മനുഷ്യരെങ്ങനെയാണ് അതിനെ സമീപിക്കാറുള്ളത്? വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളായിട്ടുള്ള, ഖുർആൻ പഠിക്കുന്ന ആളുകൾ പോലും എങ്ങനെയാണ് ഇത്തരം ആയത്തുകളെ നോക്കിക്കാണാറുള്ളത്? നരകമല്ലേ, അത് വരുമ്പോൾ കാണാം. സാധാരണ ഭൗതിക വിഷയങ്ങളിലൊന്നുമില്ലാത്ത ഒരമിതമായ കോൺഫിഡൻസ്, ആത്മവിശ്വാസമാണ് പരലോകത്തെ സംബന്ധിച്ച് പിശാച് മനുഷ്യൻ്റെ മനസ്സിലിട്ട് കൊടുക്കാറുള്ളത്. എവിടെയുമില്ലാത്ത ഒരാത്മവിശ്വാസം, അതപ്പോൾ കാണാം. അത് വരുമ്പോൾ നമുക്ക് നോക്കാം. പക്ഷേ അള്ളാഹു നരകത്തിൻ്റെ മുന്നിലെത്തി നിൽക്കുന്ന മനുഷ്യൻ്റെ വിചാരണയുടെ നാളിൽ നരകം നേർക്കുനേരെ കാണുന്ന മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഹാദിഹി ജഹന്നമുല്ലതീ കുന്തും തുഅദൂൻ, അതിങ്ങനെ കണ്ണിൽ കണ്ട്. ഹദീസിൽ കാണാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹുല്ലാഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, ഇടയിൽ ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാതെ അള്ളാഹു സംസാരിക്കാത്തവരായി മനുഷ്യരിൽ ഒരാളുമില്ല. എല്ലാവരും ഒരു ദ്വിഭാഷയുടെ സഹായമില്ലാതെ അള്ളാഹു സംസാരിക്കും എല്ലാവരോടും. ഫയൻലുറു ഐമനമിൻ, അപ്പോൾ ആ അടിമ ആ മനുഷ്യൻ തൻ്റെ വലതുഭാഗത്തേക്ക് നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, എന്താണ് അവിടെ കാണുന്നത്? അവൻ ചെയ്തു വെച്ച അവൻ്റെ പ്രവർത്തനങ്ങളാണ്. വയൻലുറു അശ്അമമിൻഹു, അവൻ തൻ്റെ ഇടതുഭാഗത്തേക്ക് നോക്കും. ഫലയറ ഇല്ലാ മാ ഖദ്ദം, അവിടെ കാണുന്നത് താൻ ഭൗതിക ലോകത്ത് ഐഹിക ജീവിതത്തിൽ ചെയ്തു വെച്ച കർമ്മങ്ങളാണ്. വയൻലുറു ബൈന യദൈ, അവൻ തൻ്റെ മുന്നിലേക്ക് നോക്കും. ഫലയറ ഇല്ലന്നാറ തിൽഖാ വജീഹി, അവൻ നേർക്കുനേരെ നോക്കിയാൽ കാണുന്നത് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയെയാണ്. എന്നൊരു പ്രവാചകൻ പറയാണ്, ഫത്തഖുന്നാറ വലൗ ബിശഖി തംറത്തിൻ, ഒരു ഇത്തപ്പഴത്തിൻ്റെ കഷ്ണം കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. ഫമല്ലം യജിദ് ഫബികലിമത്തിൻ ത്വയ്യിബ, അതില്ലെങ്കിൽ ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും. പരലോകത്തെത്തി, ഇവിടെ പരലോകം അവിടെ വരുമ്പോഴല്ലേ, നരകം പരലോകത്തല്ലേ, അതപ്പോൾ കാണാം. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം. അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ കഴിയും, അവിടെ ഏതെങ്കിലും രൂപത്തിൽ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ളൊരു വഴിയുണ്ടാകും, ഞാൻ ശിർക്ക് ചെയ്യാത്ത ഒരാളല്ലേ എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ നരകത്തെ ലാഘവത്തോടെ കണ്ട്, വിചാരണയുടെ നാളിനെ വളരെ നിസ്സാരമായി കണ്ട്, ഐഹിക ജീവിതത്തിൽ ദേഹേച്ഛക്കനുസരിച്ച് ജീവിതം നയിച്ച് ആവോളം ആസ്വദിച്ച് ഷിർക്കിൻ്റെ കുഫ്റിൻ്റെ ഗൗരവമെല്ലാം, ബിദഅത്തുകളുടെ ഗൗരവമെല്ലാം അവഗണിച്ചുകൊണ്ട് ജീവിതം നയിച്ച് അവസാനം പരലോകത്തെത്തുമ്പോഴുള്ള രംഗമാണ് പ്രവാചകൻ വിശദീകരിക്കുന്നത്. ഇവിടെ ചെയ്തു വെച്ച കർമ്മങ്ങളാണ് വലത്തോട്ട് നോക്കിയാൽ കാണുക, ഇവിടെ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളാണ് ഇടത്തോട്ട് നോക്കിയാൽ കാണുന്നത്, മുന്നിലേക്ക് നോക്കിയാലോ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയാണ്. അപ്പോൾ മനുഷ്യൻ ആ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ചിന്തിക്കും.

0: എങ്കിലും ആ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാനുള്ള വഴിയെക്കുറിച്ച് ആലോചിക്കും. അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലും പല ആയത്തുകളിലും വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇന്നല്ലദീന കഫറു ലൗ അന്ന ലഹും മാ ഫിൽ അർദി ജമീഅൻ വമിസ്ലഹു മഅഹു ലിയഫ്തസു ബിഹി മിൻ അദാബി യൗമിൽ ഖിയാമ. ഇന്നല്ലദീന കഫറു ലൗ അന്ന ലഹും മാ ഫിൽ അർദി ജമീഅ. ഈ ഭൂമിയിലുള്ളത് മുഴുവൻ മനുഷ്യൻ്റെ കൈകളിലുണ്ടായാലും, അല്ല വമിസ്ലഹു മഅഹു അതിൻ്റെ ഇരട്ടിയുണ്ടെങ്കിലും, ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഈ ലോകത്തെ വിവിധ മനുഷ്യരുടെ കൈകളിലുള്ള സമ്പത്തിൻ്റെ വലുപ്പം എത്രയുണ്ടാകും? അതെവിടെയാണ് നമുക്ക് സൂക്ഷിക്കാൻ കഴിയുക? എത്ര ശതകോടീശ്വരന്മാരുണ്ട്, എത്ര സമ്പന്ന രാഷ്ട്രങ്ങളുണ്ട്, എത്ര വലിയ രാജാക്കന്മാരുണ്ട്. അവരുടെ കൈകളിലെല്ലാമുള്ള സമ്പത്തൊരു വ്യക്തിയുടെ കയ്യിലുണ്ട്, അതിൻ്റെ ഇരട്ടിയുമുണ്ട്. എന്നാൽ അത് മുഴുവനും അവൻ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആ മുഴുവനും ചെലവഴിക്കുന്നതിന് അവൻ സന്നദ്ധനാകും. നരകമങ്ങോട്ട് കാണുമ്പോൾ ഇവിടെ അവഗണിച്ചു നൽകിയ, ഇവിടെ അവഗണിച്ചു തള്ളിയ ആ മുന്നറിയിപ്പ് അത് ശരിക്ക് തൻ്റെ മുന്നിൽ നേർക്ക് നേരെ കാണുമ്പോൾ, ഭൂമിയിലെ മുഴുവൻ സമ്പത്തും അതിൻ്റെ ഇരട്ടിയും കൊടുത്തിട്ടെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമോ? മകനെ നൽകി, ഭാര്യയെ നൽകി, കുടുംബത്തെ നൽകി, മാതാപിതാക്കളെ നൽകി. വമം ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജി, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും അല്ലാഹുവേ നീ ശിക്ഷിച്ചോ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് ചിന്തിക്കുന്ന ഒരു രംഗം അല്ലാഹു സുബ്ഹാനഹു വതആല സൂറ മഅരിജിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെപ്പോഴും അത്തരം ഗൗരവമുള്ളൊരു ചിന്ത ഉണ്ടാകണമെന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തെ ആയത്ത്, ഇസ്ലൗഹ, നിങ്ങൾ കത്തിയെരിയുക. അൽ യൗം, ഇന്ന്. ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ കുഫ്ര് ചെയ്തതിൻ്റെ ഫലമായി, നിങ്ങൾ നിഷേധിച്ചതിൻ്റെ, നന്ദി കേട് കാണിച്ചതിൻ്റെ ഫലമായി നിങ്ങൾ കത്തിയെരിയുക, നരകത്തിൽ കിടന്നെരിയുക എന്നാണ് 64-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നരകാവകാശികളോട് പറയുന്ന, അവിശ്വാസികളോട് പറയുന്ന രംഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്നുകൂടെ വാക്കുകളുടെ അർത്ഥം ശ്രദ്ധിക്കുക. ഇസ്ലൗഹ, ഇസ്ലൗ, നിങ്ങൾ കത്തിയെരിയുക. ഹ, ആ നരകത്തിൽ, അതിൽ, അഥവാ ആ നരകത്തിൽ. അൽ യൗം, യൗം എന്ന വാക്ക് നമുക്ക് വളരെ സുപരിചിതമാണ്. ദിവസം, അൽ യൗം എന്ന് പറഞ്ഞാൽ ഇന്ന്, ഇന്നേ ദിവസം നിങ്ങൾ കത്തിയെരിയുക. എന്തുകൊണ്ട്? ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ കുഫ്ര് ചെയ്തതിൻ്റെ ഫലമായി, നിങ്ങൾ അവിശ്വസിച്ചതിൻ്റെ ഫലമായി, നിങ്ങൾ നന്ദി കേട് കാണിച്ചതിൻ്റെ ഫലമായി ഇന്ന് ആ നരകത്തിൽ കിടന്ന് കത്തിയെരിയുക എന്ന് അവരോട് പറയുമെന്നാണ്. അപ്പോൾ ഇവിടെ ചെയ്ത തിന്മയുടെ ഫലമായിട്ടാണ്, കുഫറിന് ഫലമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നരകശിക്ഷ ഒരുക്കി വച്ചിട്ടുള്ളത്. ഒരു നിലക്കും തൻ്റെ അടിമകളോട് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു അനീതി അള്ളാഹു കാണിക്കുന്നില്ല എന്ന് ഈ ആയത്ത് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. സൂറ സജദയിലെ ആയത്ത് ഓർക്കുന്നുണ്ടാകും, ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ ഇന്നാ നസീനാകും വദൂഖൂ അദാബൽ ഖുൽദി ബിമാ കുൻതും തഅമലൂൻ. നരകം നൽകുന്നത് ആർക്കാണ്? ദൂഖു, നിങ്ങൾ ആസ്വദിക്കുവിൻ. ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ, വെറുതെ നരകത്തിലേക്ക് വലിച്ചെറിയുകയല്ല, ഇന്നേ ദിവസത്തെ, ഇങ്ങനെ ഒരു ദിവസത്തെ കണ്ടുമുട്ടും എന്നത് മറന്നുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഐഹിക ജീവിതത്തിൽ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നാനസീനാക്കും, നാമും നിങ്ങളെ മറന്നു കളയുന്നു. വദൂഖു ആദാബൽ ഖുൽദ്, ശാശ്വതമായ ശിക്ഷയെ നിങ്ങൾ ആസ്വദിക്കുവിൻ. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട്. കർമ്മഫലമാണ് പരലോകത്ത് ഏറ്റുവാങ്ങുന്നത്. ഇവിടെ ചെയ്തു കൂട്ടിയ തിന്മകൾ, ഇവിടെ നടത്തിയ കള്ളക്കച്ചവടങ്ങൾ, ഇവിടെ സംസാരത്തിൽ സംഭവിച്ച കളവുകളും പരദൂഷണങ്ങളും നമീമത്തുകളും, ഇവിടെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ച ധാരാളം തെറ്റുകുറ്റങ്ങൾ, കണ്ണുകൊണ്ട് ചെയ്ത തിന്മകൾ, കാതുകൊണ്ട് ചെയ്ത തിന്മകൾ, നാവുകൊണ്ട് ചെയ്ത തിന്മകൾ, അങ്ങനെ എല്ലാ മേഖലകളിലും സംഭവിച്ച ആ തിന്മകളുടെ ഫലമാണ്, വിശ്വാസരംഗത്ത് സംഭവിച്ച വ്യതിയാനത്തിൻ്റെ ഫലമാണ് പരലോകത്ത് നേർക്ക് നേരെ അനുഭവിക്കുക. ആരാണ് ഉത്തരവാദി? ആരാണ് കുറ്റക്കാരൻ? ആരാണ് നരകത്തിലേക്ക് സ്വന്തത്തെ വലിച്ചു കൊണ്ടുപോയത്? താൻ തന്നെ, നരകാവകാശികൾ തന്നെ. അവർ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ്. സ്വർഗമാണെങ്കിലോ, സ്വർഗവും കർമ്മഫലമായിട്ടാണ് അള്ളാഹു നൽകുന്നത്. അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് ഓരോ മനുഷ്യനും സ്വർഗത്തിലേക്ക് കടക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. റബ്ബിൻ്റെ കാരുണ്യം ലഭിക്കാൻ, റബ്ബിൻ്റെ ഔദാര്യം ലഭിക്കാൻ ഒരു വിശ്വാസി എന്താണ് ചെയ്യേണ്ടത്? തൻ്റെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. സ്വർഗം കൊടുക്കുന്നത് കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. വ അമ്മല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ഫലഹും ജന്നാത്തുൽ മഅ്വ നുസുലം ബിമാ കാനു യഅമലൂൻ. അപ്പോൾ വിശ്വസിച്ച ആളുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ, അവർക്ക് ശാശ്വതമായ സ്വർഗമുണ്ട്. എന്തുകൊണ്ട്? നുസുലൻ, ഒരു വിരുന്നായി, സൽക്കാരമായി അവർക്ക് സ്വർഗം ലഭിക്കും. ബിമാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി. സ്വർഗം ലഭിക്കുക പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. നരകം ലഭിക്കുന്നത് പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ പഠിപ്പിച്ചത്. ഫമൻ തസക്കാ ഫഇന്നമാ യതസക്കാ ലിനഫ്സിഹി. ആരെങ്കിലും തൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നുവെങ്കിൽ, സംസ്കരിക്കുന്നുവെങ്കിൽ, അവൻ തനിക്കു വേണ്ടി തന്നെയാണത് ചെയ്യുന്നത്. സ്വന്തം വിജയത്തിന് വേണ്ടിയാണ്, പരലോകത്തെ രക്ഷയ്ക്കു വേണ്ടിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, രണ്ട് ആയത്തുകളെ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹാദിഹി ജഹന്നമുല്ലതീ കുന്തും തുഅദൂൻ. ഇവിടെ നരകത്തെ മറന്ന് ജീവിച്ചവർ പരലോകത്ത് അതിനെ നേർക്കുനേരെ കാണുന്ന രംഗമാണ് വിശദീകരിക്കുന്നത്. ഹാദിഹി നാറുല്ലതീ കുന്തും ബിഹി തുകദ്ദിബൂൻ. സൂറത്ത് തൂറിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, ഇതാ നിങ്ങളന്ന് നിഷേധിച്ച് തള്ളിയ നരകം, ഇതാ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ. സ്ബിറു ഔലാ തസ്ബിറു, നിങ്ങൾ ക്ഷമിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് നിങ്ങൾ ഇതിൻ്റെ വിറകാകുവാൻ പോവുകയാണ് എന്ന് പറയുന്ന വല്ലാത്തൊരവസ്ഥയെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതാണ് ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ. ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. നിങ്ങൾ അവിശ്വസിച്ചതിൻ്റെ ഫലമായി ഇന്ന് ഈ നരകത്തിൽ നിങ്ങൾ കത്തിയെരിയുവിൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നരകാവകാശികളോട് പറയും എന്നൊക്കെയാണ് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിക്കൽ കൂടെ പാരായണം ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക. ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ആശയം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഹാദിഹി ജഹന്നമുല്ലതീ കുന്തും തുഅദൂൻ ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. അള്ളാഹു അവൻ്റെ കഠിനമായ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ, സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: നമ്മൾ കേട്ടത് ഹൃദയ വസന്തം, സൂറത്ത് യാസീൻ 63-64 ആയത്തുകൾ അടിസ്ഥാനമാക്കി ഇന്ന് ക്ലാസ് എടുത്തത് നിഷാദ് സലഫ്.

0: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ ഖാരിഊകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത ഖാരിഊ മിഷാരി റാഷിദ് അൽ അഫാസി പാരായണം ചെയ്യുന്ന സൂറ ഹഷർ, സൂറ മുംതഹിന, സൂറ സഫ്, സൂറ ജുമുഅ, സൂറ മുനാഫിഖൂൻ, സൂറ അത്തആബുൻ, സൂറ തലാഖ്, സൂറ തഹ്രീം, സൂറ മുൽക്ക് എന്നീ സൂറത്തുകളാണ് നാം കേൾക്കാൻ പോകുന്നത്.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് സൂറത്തുൽ ഹഷർ, സൂറ മുംതഹിന, സൂറത്തുൽ സഫ്, സൂറത്തുൽ ജുമുഅ, സൂറ അൽ മുനാഫിഖൂൻ, സൂറ അത്താബുൻ, സൂറ അത്തലാഖ്, സൂറ തഹ്രീം, സൂറ മുൽക്ക് എന്നീ സൂറത്തുകൾ പാരായണം നിർവഹിച്ചത് പ്രശസ്ത കാര്യ മിഷാരി റാഷിദ് അൽ അഹ്ഫാസി.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ,
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ 89 അൽ ഫജർ പാരായണം ചെയ്യുന്നത് അഹമ്മദ് സഊദ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ 88 അൽ ഫജ്ർ ആണ് നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് സഊദ്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കേൾക്കുക. ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 11, പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

0: ജസാക്കുമല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 11, ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി പാരായണം ചെയ്തത്.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
3: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
2: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
3: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
2: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
4: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അല്ലാഹു റബ്ബുനാ ഹുവൽ ഇലാഹു ലഹു മിനൽ അസ്മാഇ.
1: വിശ്വാസ കാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
7: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 446-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

دحورا ولهم عذاب واصب إلا من خطف الخطفة فأتبعه شهاب ثاقب

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 446-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: هي الحبيبة والمختار.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിൻ്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: Peace Radio. Tune to reality.
4: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ 13-ാം അധ്യായം സൂറത്തു റഅദിലെ 19 മുതൽ 29 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരിഅ് അബ്ദുർ റഷീദ് സൂഫി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
5: അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബികൽ ഹഖ്.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പരിപാടിയിൽ വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തു റഅദിന്റെ 19 മുതൽ 29 വരെ വചനങ്ങളാണ് നാം കേട്ടത്. 1964 സോമാലിയയിൽ ജനിക്കുകയും 1991 ഖത്തറിലേക്ക് താമസമാക്കുകയും ചെയ്ത് സോമാലിയ ഖത്തർ ഇരട്ട പൗരത്വം നേടിയ, ഇപ്പോൾ ദോഹയിലെ അനസ് ബിൻ മാലിക് മസ്ജിദിലെ ഇമാമായ അൽ ഖാരി അബ്ദുർ റഷീദ് സൂഫി.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ പകർത്താനും കൂടുതൽ പഠനവിധേയമാക്കാനും സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബ് ഭാഗം 4 നിന്ന് ക്ലാസ് എടുക്കുന്നത് ബഹുമാനിയായ ജാഫർ സലഫി.

നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ, ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ, പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച്

നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു ഹൂദിൻ്റെ 69-ാമത്തെ വചനം മുതൽ സൂറത്തുൽ ഹൂദ് മുഴുവനായും പിന്നീട് സൂറത്തു യൂസുഫ് മുഴുവനായുമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. കാരി അഹമ്മദ് അൽ അജ്മി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം കേട്ടത് സൂറത്തു ഹൂദിലെയും സൂറത്തു യൂസുഫിലെയും വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് കാരി അഹമ്മദ് അൽ അജിമി.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും ഒരു നാട്ടിലിത് പറ്റും, മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച്

0: tuned to reality. റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം 20 മുതൽ 25 കൂടിയ വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലം, സൂറത്തുൽ ഖലം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ എന്തെല്ലാം തെറ്റുകളാണ് വരുന്നത് നമ്മൾ ഏറെക്കുറെ നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് പഠിച്ചിരുന്നത്. ഇതിലെ ബാക്കി ഭാഗം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ മാത്രമാണ് ഇൻഷാല്ലാ സൂചിപ്പിക്കുന്നത്. 20 മുതൽ 25 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

ഫഅസ്ബഹത് കസ്സരീം. ഇവിടെ 20-ാമത്തെ ആയത്തിൽ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫഅസ്ബഹത് കസ്സരീം അല്ല, ഫഅസ്ബഹത് കസ്സരീം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വന്ന തെറ്റുകൾ നമുക്ക് നോക്കാം. ഫഅസ്ബഹത്ത് ഒന്ന്, സ്വാദിന് പകരം സീന്, ഹ എന്ന അക്ഷരത്തിന് പകരം ഹ, അതുപോലെ ത എന്ന അക്ഷരത്തിന് നമ്മൾ കൽക്കല ചെയ്യുന്നു. കസ്വരീം എന്നതിന് സ്വാദിന് പകരം സീന്. പ്രധാനമായിട്ടും 4 തെറ്റുകൾ ഈ രണ്ട് പദത്തിൽ വന്നു. അപ്പോൾ ഫഅസ്ബഹത് കസ്വരീം, ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം. ഫതനാദൗ മുസ്ബിഹീൻ, ഇവിടെ തെറ്റു വരുന്നുവെങ്കിൽ മുസ്ബിഹീൻ എന്ന പദത്തിലായിരിക്കും, സ്വാദിന് പകരം സീന്. അതുപോലെ ഹ, മുസ്ബിഹീൻ, ഹ എന്ന അക്ഷരത്തിന് പകരം മുസ്ബിഹീൻ, ഇങ്ങനെ അതും തെറ്റാണ്. ഫതനാദൗ മുസ്ബിഹീൻ, മുസ്ബിഹീൻ, സ്വാദിനെ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചുകൊണ്ട് വായിക്കണം, ഓതണം. സ്വാദ് ഹുറൂഫുൽ ഇസ്തിഇലായിൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് പൊങ്ങി വരുന്ന, ഉയർന്നു വരുന്ന രൂപത്തിലാവണം. ഇനി 22-ാമത്തെ ആയത്തിൽ അനിഗ്ദു അല ഹർഫിക്കും ഇൻ കുന്തും സ്വാരിമീൻ. ഇവിടെ ഓതിപ്പോകുമ്പോൾ അനിഗ്ദു അല ഹർസിക്കും ഇൻ കുന്തും സ്വാരിമീൻ. അനിഗ്ദു ഗൈന് ക്ലിയർ അല്ല, അല ഹർസിക്കും, അല ഹർസിക്കും, സ എന്ന അക്ഷരത്തിന് പകരം സീന്. അതുപോലെ തന്നെ ഇൻ കുന്തും ഇഖ്ഫാ ബിഗുന്ന ചെയ്യണം. സ്വാരിമീൻ എന്നതിലെ സ്വാദ്, അവിടെ സ്വാരിമീൻ എന്നാണ് പറയുക, സ്വാരിമീൻ, മലയാളത്തിലെ സോ എന്ന ശബ്ദം. സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരണം, അതാണതിൻ്റെ പ്രധാനപ്പെട്ട സ്വിഫത്ത്. അതില്ല എങ്കിൽ പിന്നെ സീനാകും. അപ്പോൾ സ്വാരിമീൻ, സ്വാരിമീൻ. അനിഗ്ദു അലാ ഹർഫിക്കും ഇൻ കുന്തും സ്വാരിമീൻ. ഇൻ കുന്തും, രണ്ട് ഇഖ്ഫാ ബിഗുന്നയാണത്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. 23-ാമത്തെ ആയത്തിൽ ഫൻതലഖു വഹും യതഖാഫതൂൻ. ഫൻത ഇഖ്ഫാ ബിഗുന്ന, തലഖു ത്വാഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഖാഫ്, തലഖു, ഫൻതലഖു, ഫൻതലഖു വഹും ഇഖ്ഫാവും ബിഗുന്ന, അതുപോലെ ത്വാ ഖാഫ്, ഈ രണ്ട് അക്ഷരം. ഫൻതലഖു അല്ല, ഫൻതലഖു അല്ല, ഫൻതലഖു. വഹും യതഖാഫതൂൻ, യതഖാ, യതഖാഫതൂൻ, ഖാഇനെ സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കണം. യതഖാഫതൂൻ.

لا متعدل أن لا يدخل النها أن لا سكون لل نون ശേഷം لام വന്നാൽ നൂനിനെ ലാമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം അപ്പോൾ അല്ല എന്നാണ് പറയേണ്ടത് അല്ല യദുഖുലൻ അൻല അല്ല അൻല എന്നല്ല വായിക്കേണ്ടത് അല്ല യദുഖുലന്നഹ അത് ശ്രദ്ധിച്ചിരിക്കണം യദുഖുലന്നഹ യദുഖുലന്നഹ ഖാഇന ളമ്മാണ് യദുഖുലന്നഹ അൽയൗമ യദുഖുലന്നഹ അൽയൗമ അല്ല യദുഖുലന്നഹ അൽയൗമ ലൗമ അല്ല യൗമ യദുഖുലന്നഹ അൽയൗമ അതും ശ്രദ്ധിക്കുക അലൈക്കും മിസ്കീൻ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം ഇത് ഖമുതമാസിലൈനി സുഗൈർ അലൈക്കും മിസ്കീൻ വഗദൌ അലാ ഹർദിൻ ഖാദിരീൻ ഇവിടെ വഗദൌ അലാ ഹർദിൻ ഖാദിരീൻ എന്ന് പറയുമ്പോൾ ഖൈൻ മാറുന്നു അതുപോലെ ഹർദിൻ ഒരു കൃത്യമല്ല കേൾക്കാനൊരു ഭംഗിയില്ലാത്ത രൂപത്തിൽ ഖാദിരീൻ പകരം ഖാദിരീൻ ഉണ്ട ഈ രൂപത്തിലൊക്കെ പ്രധാനമായിട്ടും അപ്പോൾ നമുക്ക് വരുന്ന തെറ്റുകൾ അക്ഷരങ്ങളുടെ മഖ്റജ് മാറുക എന്നുള്ളതാണ് മഖ്റജ് മാറുന്നതിനനുസരിച്ച് അക്ഷരം തന്നെ മാറിപ്പോകുന്നു അപ്പോൾ ഖാഫിൻ്റെ മഖ്റജ് മാറി ക്യാഫായാൽ എന്തായി അർത്ഥം തന്നെ മാറും അതുപോലെ എത്രയോ ഖൈന് പകരം ഐന് വഅദൗ അലാ ഹർദിൻ ഇങ്ങനെയൊക്കെ ധാരാളം തെറ്റുകളാണ് നമ്മുടെയൊക്കെ പാരായണത്തിൽ ഉണ്ടാവുക അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തെറ്റുകൂടാതെ ഓതുവാൻ പരമാവധി ശ്രമിക്കണം ഒന്നുകൂടെ ഈ ഭാഗം നമുക്ക് പാരായണം ചെയ്യാം.

0: സൂറത്തുൽ ഖലമിലെ 20 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. തെറ്റുകൾ കൂടാതെ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അതിനുള്ളൊരു കഴിവ് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം 20 മുതൽ 25 കൂടിയ വചനങ്ങൾ പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുശുക്കൂർ.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാനബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഖാഫ് 16 മുതൽ 35 വരെയുള്ള ആയത്തുകളുടെ മനോഹരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അസ്സുബൈർ അൽ അർക്കാനി.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ 13 അധ്യായം സൂറത്തു റഅദിലെ 19 മുതൽ 29 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരിഅ് അബ്ദുർ റഷീദ് സൂഫി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബികൽ ഹഖ്.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പരിപാടിയിൽ വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തു റഅദിന്റെ 19 മുതൽ 29 വരെ വചനങ്ങളാണ് നാം കേട്ടത്. 1964 സോമാലിയയിൽ ജനിക്കുകയും 1991 ഖത്തറിലേക്ക് താമസമാക്കുകയും ചെയ്ത് സോമാലിയ ഖത്തർ ഇരട്ട പൗരത്വം നേടിയ, ഇപ്പോൾ ദോഹയിലെ അനസ് ബിൻ മാലിക് മസ്ജിദിലെ ഇമാമായ അൽ ഖാരി അബ്ദുറഷീദ് സൂഫി.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസയിലെ 26 മുതൽ 31 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ അന്നിസയിലെ 26 മുതൽ 31 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനൈചി.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Peace Radio. Tune to reality.

0: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
1: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്തു ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയ വസന്തം. സൂറത്ത് യാസീനിലെ 70-ാമത്തെ വചനത്തെ അടിസ്ഥാനമാക്കി ഈ ഗ്രന്ഥം ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് നിഷാദ് സലഫി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لينذر من كان حيا ويحق القول على الكافرين. സ്നേഹ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിലെ 70-ാമത്തെ ആയത്താണ് ഇവിടെ പാരായണം ചെയ്തു വച്ചത്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു വചനമാണ് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. وما علمناه الشعر وما ينبغي له ان هو الا ذكر وقران مبين. കവിത നാം അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടില്ല, അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യവുമില്ല. ഇൻ ഹുവ ഇല്ല ദിക്റു വഖുർആനു മുബീൻ, അതൊരു ഉത്ബോധനവും വ്യക്തമായ ഖുർആനും മാത്രമാകുന്നു. ഖുർആനിനെക്കുറിച്ച് അന്നും ഇന്നും പലരും ആരോപിക്കുന്ന ആരോപണങ്ങൾക്കുള്ള കൃത്യമായ ഒരു മറുപടിയാണ് ഈ ആയത്ത്. ഖുർആൻ കവിതയാണെന്നും മുഹമ്മദിൻ്റെ രചനയാണെന്നും ഒക്കെ വാദിച്ചിരുന്നവരോട് ഇതൊരു ഉത്ബോധനമാണ്, വ്യക്തമായ ഖുർആനാണ് എന്ന് അള്ളാഹു മറുപടി നൽകുന്നു. വിശുദ്ധ ഖുർആൻ അവതരണത്തിൻ്റെ മഹിതമായ ലക്ഷ്യത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ഓതിയ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ആയത്തിൻ്റെ അർത്ഥത്തിലേക്ക് അതിൻ്റെ ആശയ തലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പാരായണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ലിയുൻദിറ, ദാലിന് മുമ്പ് സുക്കൂനുള്ള നൂന് വരുമ്പോൾ ആ നൂനിനെ അവ്യക്തമാക്കി ഇങ്ങനെയാണത് പാരായണം ചെയ്യേണ്ടത്. അതേ രൂപത്തിൽ തന്നെയാണ് തൊട്ടടുത്ത് സുക്കൂനുള്ള നൂന് മൻ എന്നതിൽ സുക്കൂനുള്ള നൂനും ഓതേണ്ടത്. മങ്കാന ലിയുൻദിറ മങ്കാന. അടുത്തത് ഒരു തൻവീനാണ്, ഹയ്യൻ എന്നതിലെ തൻവീൻ ഹയ്യൻ. അവസാനം ഒരു ഉൻ എന്ന ഉച്ചാരണമുണ്ട്, അത് വന്നിട്ടുള്ളത് വാവിന് മുമ്പാണ്. അപ്പോൾ ആ ഉൻ എന്ന ഉച്ചാരണത്തെ വ്യക്തമാക്കി ഉച്ചരിക്കാതെ ആ തൻവീനിനെ ആ വാവിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് ലയിപ്പിച്ചുകൊണ്ട് ഔന്നത്തോടുകൂടി മണിച്ച് പാരായണം ചെയ്യണം. ആ മൂന്ന് കാര്യങ്ങൾ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടെ ഓതാം, ശ്രദ്ധിക്കുക. മൂന്ന് ഭാഗമാണ് നമ്മൾ സൂചിപ്പിച്ചത്. യുൻദിറ എന്നിങ്ങനെ ഓതണം. മങ്കാന, അവിടെ പാരായണം ചെയ്യേണ്ട രീതി. ഹയ്യൗ, അവിടെ ഓതേണ്ട രീതിയും പാരായണം ചെയ്യുമ്പോൾ കൂടെ ശ്രദ്ധിച്ചു ഓതുക. ലിയുൻദിറ മങ്കാന ഹയ്യൗ വയഹിഖ് القول على الكافرين لينذر من كان حيا ويحق القول على الكافرين. ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഭാഗം അതാണ്. ഇനി എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിൽ നമുക്ക് നൽകുന്ന സന്ദേശം? എന്താണ് ഈ ആയത്തിൻ്റെ ആശയം? എന്താണ് ലിയുൻദിറ? ഇൻദാറിന് വേണ്ടിയാണ് ഖുർആൻ. ഖുർആനിനെ സംബന്ധിച്ചാണല്ലോ നേരത്തെ പറഞ്ഞത്, ഇൻ ഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ. ഇത് ഖുർആനാണ്, വ്യക്തമായ ഖുർആനും ഉത്ബോധനവുമാണ്. എന്തിനു വേണ്ടിയാണ് ഖുർആൻ? ലിയുൻദിറ, താക്കീതു ചെയ്യാൻ. മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവനെ, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീതു നൽകുക, മുന്നറിയിപ്പ് നൽകുക എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യം. ഖുർആനിലെ ധാരാളം ആയത്തുകളിൽ നമുക്കത് കാണാൻ കഴിയും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തിന് നിയോഗിച്ചു? പ്രവാചകനെ എന്തിന് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു? ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മുന്നറിയിപ്പ് നൽകാനും രണ്ട്, സന്തോഷവാർത്ത അറിയിക്കുവാനും. അത്തബ്ശീറു വൽ ഇൻദാർ. എന്താണ് തബ്ശീർ? അത്തബ്ശീറു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുക. ആരാണോ നന്മയുടെ വഴിയിൽ സഞ്ചരിക്കുന്നത്, തൗഹീദ് അനുസരിച്ച്, മുവഹ്ഹിദുകളായി, മുത്തബിഅകളായി, മുസ്ലിങ്ങളായി, വിശ്വാസികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവർക്ക് സ്വർഗമുണ്ട്. ആരാണോ ശിർക്കു ചെയ്ത് മുശ്രിക്കുകളായി, അവിശ്വാസത്തിൻ്റെ മാർഗത്തിൽ തിന്മയുടെ ആളുകളായി ജീവിക്കുന്നത്, അവർക്ക് നരകമുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകാനും. ഷാഹിദൻ വ ബഷീറം വ നദീറ, നബിയെ നിയോഗിച്ചത് സാക്ഷിയായിട്ടാണ്, സന്തോഷവാർത്ത അറിയിക്കുന്നവനാണ്, അതുപോലെ തന്നെ താക്കീതുകാരനാണ്, മുന്നറിയിപ്പ് നൽകുന്നവനാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യം മുന്നറിയിപ്പ് നൽകുക. ഒരു പരലോകം വരാനുണ്ട്, ഒരു വിചാരണ വരാനുണ്ട്, നിങ്ങൾക്ക് മുന്നിൽ നരകമുണ്ട്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടേണ്ടവരാണ്. അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ, മനുഷ്യൻ കരുതുന്നുണ്ടോ അവനങ്ങ് വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്, മനുഷ്യൻ കരുതുന്നുണ്ടോ അവനങ്ങ് വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്? കല്ലാ ഇന്നഹാ ലലാ, തീർച്ചയായും ലലയാണത്, നരകമാണ്. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശതിർ റാദിയ, ആരാണോ അയാളുടെ നന്മ തുലാസിൽ ഭാരം തൂങ്ങുന്നത്, അവൻക്ക് സംതൃപ്തകരമായ ജീവിതമാണ്. അത് തബ്ശീറാണ്, സന്തോഷവാർത്തയാണ്. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ, ആരുടെ നന്മയാണോ ഭാരം കുറഞ്ഞുപോയത്, അവൻ്റെ സംഗീതം ഹാവിയയാണ്. ഒമാ അദുറാക മാഹിയ, എന്താണ് ഹാവിയ എന്നറിയാമോ? നാറുൻ ഹാമിയ, ചൂടേറിയ നരകാഗ്നിയാണ്. അത് ഇൻദാറാണ്, താക്കീതാണ്, മുന്നറിയിപ്പാണ്. നന്മ കുറഞ്ഞാൽ നരകമുണ്ട്, നന്മ ചെയ്താൽ സ്വർഗമുണ്ട്. ഇത് രണ്ടുമാണ് വിശുദ്ധ ഖുർആനിൻ്റെ മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. മനുഷ്യന് നൽകുന്ന ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യം അതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആർക്കാണ് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നത്? ആർക്കാണ് വിശുദ്ധ ഖുർആൻ സന്തോഷവാർത്ത അറിയിക്കുന്നത്? അതാണ് തൊട്ടടുത്ത വാചകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. മൻ കാന ഹയ്യൻ, ആരാണോ ജീവിച്ചിരിക്കുന്നത് അവർക്ക്. മരിച്ചുപോയവനോട് വിശുദ്ധ ഖുർആൻ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് കേൾക്കാൻ കഴിയില്ല, അവർക്ക് നന്മ ചെയ്യാൻ അവസരമില്ല. മരിച്ചു കഴിഞ്ഞവനോട് വിശുദ്ധ ഖുർആനിലെ നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് കാര്യമില്ല, അവർക്ക് തൗബ ചെയ്യാൻ അവസരമില്ല, അവർക്ക് ആയത്തുകൾ കേൾക്കാൻ സാധിക്കുകയില്ല. ആർക്കാണ് പിന്നെ? ജീവിച്ചിരിക്കുന്നവർക്കാണ്. ജീബ് ഹുദല്ലിന്നാസ്, മനുഷ്യർക്കു മാർഗദർശനമാണ് ഖുർആൻ. വബയ്യനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും വിവേചിച്ചു നൽകാനുള്ള വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ദാലിക്കൽ കിതാബുൽ ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നവർക്കുള്ള മാർഗദർശനമാണ് ഖുർആൻ. ഖദ് ജാഅത്കും മൗഇളതുൻ മിർ റബ്ബികും, മനുഷ്യരെ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സദുപദേശമാണ് ഖുർആൻ. കേൾവിശക്തിയുള്ളപ്പോഴാണ് ഉപദേശിക്കേണ്ടത്. കാര്യങ്ങൾ വ്യവച്ഛേദിച്ചു മനസ്സിലാക്കാൻ, ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ കഴിയുന്ന സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആനിന് ചെവി കൊടുക്കേണ്ടത്, ഖുർആനിലെ ആയത്തുകൾ പഠിക്കേണ്ടത്. ഇവിടെ പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ ഈ ആയത്ത് ആവർത്തിച്ച് ഓതുന്നത് കേൾക്കാറുള്ള ഒരു സന്ദർഭം മരണവീടുകളിലാണ്. മരിച്ചു കിടക്കുന്നവൻ്റെ അടുത്ത് ആളുകൾ ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. മരണവീട് സന്ദർശിക്കുമ്പോൾ പലരും വന്ന് പാരായണം ചെയ്ത് പ്രാർത്ഥിക്കാറുള്ള ഒരധ്യായമാണ് സൂറത്തു യാസീൻ. മരിച്ചു മയ്യത്ത് വീട്ടിൽ നിന്ന് കബർസ്ഥാനിലേക്ക് പുറത്തെടുക്കുമ്പോൾ മുറ്റത്താളുകൾ തടിച്ചുകൂടി പാരായണം ചെയ്യാറുള്ളൊരധ്യായമാണ് സൂറത്തു യാസീൻ. സൂറത്തു യാസീനിലെ 70-ാമത്തായത്തിൽ എന്താ പറയുന്നത്? ജീവിച്ചിരിക്കുന്നവനുള്ള മുന്നറിയിപ്പാകുന്നു വിശുദ്ധ ഖുർആൻ. ഖുർആൻ എന്തിനവതരിപ്പിച്ചോ ആ ലക്ഷ്യത്തിൻ്റെ അപ്പുറമാണ്. പലപ്പോഴും വിശുദ്ധ ഖുർആനിനെ വിശിഷ്യ ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പാണ് ഖുർആൻ എന്ന് പഠിപ്പിക്കുന്ന ആയത്തിനെയും ആ ആയത്ത് ഉൾക്കൊള്ളുന്ന സൂറത്തിനെയും നമ്മൾ ഉപയോഗപ്പെടുത്താറുള്ളത്. ഖുർആനിലെ ആയത്തിനെയും ഖുർആൻ ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പാണ് എന്ന ആയത്തിനെയും ആ ആയത്ത് ഉൾക്കൊള്ളുന്ന സൂറത്തിനെയും പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാ? മരിച്ചവൻ്റെ അടുത്ത് പാരായണം ചെയ്യാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ എത്രയോ മരണങ്ങളുണ്ടായി. പ്രവാചകൻ്റെ വീട്ടിൽ മരണങ്ങളുണ്ടായി, പ്രവാചകൻ്റെ കുടുംബങ്ങളിൽ മരണമുണ്ടായി, പ്രവാചകൻ്റെ ജീവിക്കുന്ന നാട്ടിൽ മരണമുണ്ടായി, പ്രവാചകൻ്റെ സന്തത സഹചാരികൾ വഫാത്തായി, പ്രവാചകൻ ഏറ്റവും വേണ്ടപ്പെട്ടവർ ഷഹീദായി. എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിടക്കുന്ന ആളുടെ അടുത്തോ, മരിച്ച വീട് സന്ദർശിക്കുമ്പോഴോ, മരിച്ച മയ്യത്തിനെ വീട്ടിൽ നിന്ന് പുറത്തെടുക്കുമ്പോഴോ, മരിച്ചു കഴിഞ്ഞ് മയ്യത്തു കബറടക്കിയ കബറിനു പുറത്തോ വിശുദ്ധ ഖുർആനോ, ഖുർആനിലെ ഏതെങ്കിലും ആയത്തുകളോ, വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും സൂറത്തുകളോ പാരായണം ചെയ്തതായി യാതൊരുവിധ രേഖയും എവിടെയും നമുക്ക് കാണാൻ കഴിയുകയില്ല. എന്തുകൊണ്ട്? ലിയുന്ദിറമങ്കാന ഹയ്യ. ജീവിച്ചിരിക്കുന്നവർക്കുള്ള മാർഗദർശനമാണ്, ജീവിച്ചിരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ്, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീതു ചെയ്യാനാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് അള്ളാഹു പഠിപ്പിക്കുമ്പോൾ ആ ലക്ഷ്യത്തിന് വിപരീതമായി പ്രവാചകൻ്റെ മാതൃകയിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. വിശുദ്ധ ഖുർആനിൻ്റെ ലക്ഷ്യത്തിന് വിപരീതമായ ഒരു പ്രവർത്തനം, ഒരു ബിദ്അ, ഒരനാചാരം, ഒരു ദുരാചാരം നമ്മുടെ വീട്ടിലോ നമ്മുടെ ജീവിതത്തിലോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം ഖുർആനിൻ്റെ ലക്ഷ്യത്തോടൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുകയും വേണം. ലിയുന്ദിറമങ്കാന ഹയ്യ. ജീവനുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ താക്കീതുകൾ നമ്മൾ പഠിക്കണം. ഖുർആൻ എന്താണെന്ന് അറിയണം. വിശുദ്ധ ഖുർആൻ എന്താണെന്ന് പഠിക്കാൻ നമുക്ക് സമയമുണ്ടാകണം. നിങ്ങൾ നോക്കൂ, ആളുകൾ എത്ര പേര് ഖുർആൻ പഠിക്കുന്നുണ്ട്? വിശുദ്ധ ഖുർആനിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ച് അവകാശവാദം ഉന്നയിക്കാൻ എത്രയോ നാവാണ് നമുക്ക്. ലോക വിവിധ ഘട്ടങ്ങളിൽ ലോകാത്ഭുതമായി വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നു എന്ന് വാദിക്കാൻ, ഞങ്ങളുടെ ഖുർആൻ കൈകാര്യം ചെയ്യാത്ത വിഷയങ്ങൾ ഏതുമില്ലെന്ന് പലപ്പോഴും ആളുകൾക്ക് മുന്നിൽ അവകാശവാദമുന്നയിക്കാൻ, ഖുർആൻ വിശദീകരിക്കുന്ന സുന്ദരമായ നിയമ സംഹിതകളെക്കുറിച്ച്, സാമൂഹ്യ നിയമ പിന്നെ മര്യാദകളെ സംബന്ധിച്ച് ലോകത്തോട് സംവദിക്കാൻ നമുക്ക് വലിയ ആവേശമാണ്. പക്ഷേ ഖുർആൻ പഠിക്കാനോ, ഖുർആനിൻ്റെ താക്കീതുകൾ എന്തൊക്കെയാണെന്നറിയാനോ, വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന വിശുദ്ധ ഖുർആനിലെ സന്തോഷ വാർത്തകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനോ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസ സംഹിതകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ശരീഅത്ത് എന്താണെന്നറിയാൻ, ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്ന നന്മകൾ, ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട ചരിത്രം, വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട വിശ്വാസികളുടെ സ്വഭാവ മാതൃകകൾ, ഖുർആനിലെ നിരോധനങ്ങൾ, ഖുർആനിലെ കൽപ്പനകൾ, ഖുർആനിലെ ഉപദേശങ്ങൾ, ഖുർആനിലെ ഫിലോസഫി തത്വസംഹിതകൾ, തത്വചിന്തകൾ, അല്ലേ, ഇതൊക്കെ മനുഷ്യന് ഉപകാരമുള്ളതാണ്, ഇഹപര ജീവിതങ്ങളുടെ വിജയത്തിന് അത്യാവശ്യമാണ്. പക്ഷേ അത് പഠിക്കാൻ നമ്മൾ സന്നദ്ധരല്ല. ആഴ്ചയിൽ ഒരു മണിക്കൂർ പോലും നമ്മുടെ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളിൽ വന്നിരുന്ന് വാക്കുകളുടെ അർത്ഥം പഠിച്ച് ആയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ വിശദീകരണം സലഫുകളായ മുൻഗാമികളായ സച്ചരിതരുടെ പിന്നെ തഫ്സീറുകളിൽ നിന്ന് ഒരു ഉസ്താദിൻ്റെ മുന്നിലിരുന്ന് കേൾക്കാൻ ആഴ്ചയിൽ ഒരു മണിക്കൂർ പോലും ചെലവഴിക്കാൻ സമയമില്ലാത്തവരായി വിശുദ്ധ ഖുർആനിന് പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണ് നമ്മളെങ്കിൽ ഈ ആയത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിനെക്കുറിച്ച് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ഖുർആൻ അത്തരം ഏറ്റവും ചുരുങ്ങിയത് മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാളം ഖുർആൻ വിവരണ ഗ്രന്ഥമെങ്കിലും മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ പഠിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാകാറുണ്ടോ? സുഹൃത്തുക്കളെ, ഖുർആനോട് പുറന്തിരിഞ്ഞു നിൽക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? പരലോകത്തെന്താണ് അവസ്ഥ? പ്രവാചകന്റെ ഹദീസുകളിൽ എത്ര ഗൗരവത്തോടുകൂടിയാണ് വിശദീകരിച്ചത്, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പരലോകത്ത് അള്ളാഹു പറയും, പ്രവാചകൻ പറയുമെന്നാണ് അള്ളാഹുവേ, എൻ്റെ ഈ ജനത വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവരാണ്. എന്റെ ജനത വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവരാണ് എന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രവാചകൻ സംസാരിക്കുന്നൊരു ദിവസം നമുക്ക് വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനാ പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹൽക്കയായി സ്വഹാബത്തിരുന്ന് പ്രവാചകൻ്റെ സംസാരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൂന്നാളുകൾ ആ പള്ളിയുടെ അരികിലൂടെ നടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മൂന്നാളുകൾ ചെയ്ത പ്രവർത്തനങ്ങൾ, രണ്ടാൾ പള്ളിയിലേക്ക് കയറി ഒരാൾ പള്ളിയിലെ ആ സദസ്സിൻ്റെ ഏറ്റവും മുന്നിലത്തെ വരിയിലൊരു വിടവ് കണ്ടെത്തി അവിടെ ഇരുന്നു, രണ്ടാമത്തെയാൾ പിന്നിലേക്ക് മാറിയിരുന്നു, ഒരാൾ പള്ളിയിൽ കയറാതെ തിരിച്ചുപോയി. അലാ അതുല്ലുക്കും മൻ ഇന്നഫരി സലാസ, ഒരു മൂന്നംഗ സംഘത്തിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. പ്രവാചകൻ അന്ന് പഠിപ്പിക്കുകയാണ് സ്വഹാബത്തിനെ. അവരിൽ ഒരാൾ അവാ ഇലല്ലാഹി ഫആവാഹുല്ലാ, അള്ളാഹുവിലേക്കടുത്തവനാണ്, അള്ളാഹുവിലേക്ക് അവൻ തന്നെ, അള്ളാഹു അവനെ തന്നിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു. പള്ളിയിൽ കയറി പ്രവാചകൻ്റെ വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുള്ള സംസാരത്തിന് ഏറ്റവും മുന്നിലേക്ക് മാറിയിരുന്നവനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അള്ളാഹുവിലേക്ക് അവൻ അടുത്തു, അവനെ അള്ളാഹു തന്നിലേക്ക് അടുപ്പിച്ചു. പിന്നിലേക്ക് മാറിയിരുന്നവനെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചത് ഇസ്തഹയ്യാ മിൻ അല്ലാഹ് ഫസ്തഹയ്യ അല്ലാഹു മിൻ, അള്ളാഹുവോട് അവൻ ലജ്ജ കാണിച്ചു, അള്ളാഹു അവനോട് ലജ്ജിക്കുന്നു. മൂന്നാമത്തെയാൾ അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞുപോയവനാണ്, അള്ളാഹു അവനെ തിരിച്ചു വിട്ടിരിക്കുന്നു. എത്ര ഗൗരവത്തോടു കൂടിയാണ് അത്തരം ഹദീസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധക്കളത്തിൽ ഷഹീദായ ആളുകൾ വലിയ പാവങ്ങളാണ്, ദുർബലരാണ്. സ്വഹാബത്ത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് ശരീരം മുഴുവൻ മറക്കാൻ കഫൻ പുടവ തികയാത്തതുകൊണ്ട് കാൽഭാഗത്ത് പുല്ല് ചെടികളും വെച്ചാണ് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തത്. രണ്ട് സ്വഹാബത്തിനെ, ഉഹദ് യുദ്ധത്തിലെ രണ്ട് രക്തസാക്ഷികളെ ഒറ്റ കഫം പുടവയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഫൻ ചെയ്തു. എന്നിട്ട് പ്രവാചകൻ അവരെ ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അയ്യുഹു അക്സറു അഖദല്ലിൽ ഖുർആൻ, ഇവരിൽ ആർക്കാണ് കൂടുതൽ ഖുർആൻ അറിയുക. ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ ആ ഭാഗമാണ് പ്രവാചകൻ ഖബറിലേക്ക് ആദ്യം ഇറക്കി വെച്ചത്. മരിച്ചാലും വിശുദ്ധ ഖുർആനിൻ്റെ അറിവിന് വലിയ മഹത്വമുണ്ട്. ഒരു യാത്രാസംഘം യാത്ര പോകുമ്പോൾ, ഒരു നാട്ടിലെ ആളുകൾ മുസ്ലിങ്ങൾ താമസിക്കുമ്പോൾ, നിങ്ങളിൽ ഇമാമ് നിൽക്കേണ്ടത് യഉമ്മുൽ ഖൗമ അഖ്റഉഹും ഖുർആന, ഏറ്റവും നന്നായി ഖുർആൻ അറിയുന്നവനാണ്. ഖുർആൻ പഠിക്കുന്നതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും വിശുദ്ധ ഖുർആനിലും പ്രവാചക ഹദീസുകളിലും ധാരാളം കാണാം. പക്ഷേ നമ്മൾ മടിച്ചു നിൽക്കുകയാണ്, നമ്മൾ മാറി നിൽക്കുകയാണ്, നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ലിയുൻദിറ മൻ കാന ഹയ്യ, ഖുർആനിൻ്റെ അവതരണം മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ്. ആ മുന്നറിയിപ്പുകളെ അറിയാൻ നമ്മൾ ശ്രദ്ധിക്കണം, പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ, വയഹിഖ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയും, അൽ ഖൗൽ വചനം വാചകം. ഇത് സൂറത്തു യാസീൻ തുടങ്ങുമ്പോൾ ഇതിന് സമാനമായ ആയത്തുകൾ വിശദീകരിച്ചത് ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകും. വയഹിഖൽ ഖൗൽ എന്ന് പറഞ്ഞാൽ ശിക്ഷയുടെ വചകം, ശിക്ഷയുടെ വാചകം സത്യമായി പുലരുന്നതിന് വേണ്ടിയും, അലൽ കാഫിരീൻ അവിശ്വാസികളുടെ മേൽ. വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടും വിശുദ്ധ ഖുർആൻ സത്യാസത്യം വേർതിരിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ടും വിശുദ്ധ ഖുർആൻ ശിർക്കും തൗഹീദും സത്യവും അസത്യവും നീതിയും അനീതിയും ധർമ്മവും അധർമ്മവും സദാചാരവും ദുരാചാരവും ശിർക്കും തൗഹീദും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടും കുഫ്രിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ അവരുടെ മേൽ വാചകം സത്യസന്ധമായി പുലർന്നിരിക്കും, സത്യമായി പുലർന്നിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ലിയുൻദിറ മൻ കാന ഹയ്യം വയഹിഖൽ ഖൗൽ, രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായി നമ്മൾ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, വിശുദ്ധ ഖുർആൻ മരിച്ച ആളുകളുടെ അടുത്ത് കേൾവിശക്തി നഷ്ടപ്പെടുമ്പോൾ, കാഴ്ചശക്തി നഷ്ടപ്പെടുമ്പോൾ, ചിന്തിക്കാനുള്ള ചിന്താശേഷി നഷ്ടപ്പെടുമ്പോൾ അവരുടെ അടുത്തിരുന്ന് പാരായണം ചെയ്യേണ്ടതല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്നവർക്കുള്ള പരലോകത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, വിചാരണയെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്ന ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ നോക്കൂ. വിശുദ്ധ ഖുർആനിലെ 2000-ൽ അധികം വരുന്ന ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. വിചാരണയുടെ നാരണയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് 2000-ത്തോളം വരുന്ന ആയത്തുകൾ. എന്തെല്ലാം പേരുകളിലാണ്? വത്തഖു യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വഖ്ഷൗ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം, ഭയപ്പെടണം. യൗമ ഇദിൻ നല്യവും ദാലിക്കല്യവും, അല്യവും യവും യവും ഒരു പദം, യവും എന്നൊരു പദം എത്ര സ്ഥലത്താണ് ഖുർആനിൽ ആവർത്തിച്ചു വന്നത്? അതിലെ മഹാഭൂരിഭാഗവും ഏതാണായവും പരലോകമാണ്, അന്ത്യദിനമാണ്, അവസാന നാളാണ്, മനുഷ്യനെ വിചാരണക്കെടുക്കുന്ന വിചാരണയുടെ ദിവസത്തെ സംബന്ധിച്ചാണ്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, നൽബാസ് പുനർജന്മത്തിൻ്റെ ദിവസമെന്ന്, യോമുൻ വഅയ്യദ് കരാർ ചെയ്യപ്പെട്ട ദിവസമെന്ന്, ദാറുൽ ആഖിറ അന്ത്യ അവസാനത്തെ ഭവനമെന്ന്, യോമുൽ ഖിയാമ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളെന്ന്, യോമുത്തഖാബുൻ യോമുൽ ജംഉ അസ്വാഖ അത്വാമ്മത്തുൽ കുബ്ര അൽ

0: നടക്കും എന്നാണ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു തവണ കൂടി ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞ് അതൊന്ന് പാരായണം ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ലിയുന്ദിറ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി. മൻ ഒരാളെ അല്ലെങ്കിൽ ചിലരെ. കാന ഹയ്യൻ അയാൾ ജീവിച്ചിരിക്കുന്നവനാണ്. വയഹിഖൽ ഖൗലു ശിക്ഷയുടെ വചനം സത്യമായി പുലരുന്നതിന് വേണ്ടിയും. അലൽ കാഫിരീൻ അവിശ്വാസികളുടെ മേൽ. അവിശ്വാസികളുടെ മേൽ ശിക്ഷയുടെ വചനം സത്യമായി പുലരുന്നതിന് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനുമാകുന്നു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ആയത്തിൽ പ്രധാനമായും പഠിപ്പിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് വിശുദ്ധ ഖുർആൻ. അതോടൊപ്പം ശിക്ഷയുടെ വചനം സത്യമായി പുലരുന്നതിന് വേണ്ടിയുമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. മരിച്ചു കിടക്കുന്നവരുടെ കേൾവി ശക്തി നഷ്ടപ്പെടുമ്പോൾ, കാഴ്ചശക്തി നഷ്ടപ്പെടുമ്പോൾ, ചിന്തിക്കാനുള്ള കഴിവ് അവസാനിക്കുമ്പോൾ, ജീവൻ്റെ മിടിപ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആളുകളുടെ ചെവിയിൽ പാരായണം ചെയ്യേണ്ടതല്ല ഇത് എന്ന് നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന, സൂറത്ത് യാസീനിലെ 70-ാമത്തെ ഈ ആയത്ത് നമുക്ക് നൽകുന്ന വലിയ സന്ദേശമെന്ന് പറയുന്നത്. അത് പഠിക്കുക, ഉൾക്കൊള്ളുക, അതനുസരിച്ച് ജീവിക്കുക. ഒരു തവണ കൂടി ഓതി അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലിയുന്ദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. لينذر من كان حيا ويحق القول على الكافرين. الله വിശുദ്ധ ഖുർആൻ അടുത്തറിയാനും നന്നായി പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്ത് യാസീനിലെ 70-ാമത്തെ വചനത്തെ അടിസ്ഥാനമാക്കി ഈ ഗ്രന്ഥം ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് എന്ന വിഷയം അവതരിപ്പിച്ചത് നിഷാദ് സലഫി.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അല്ലാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും

ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.

ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
2: وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق اذا رمت شيئا.
1: പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: ഇന്നാ സമിഅ്ന ഖുർആനൻ അജബ.
4: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന.
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമെന്നേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ ലോകപ്രശസ്ത കാരിയുകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ മധുരം ഖുർആൻ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ അദ്-ദാരിയാത്തിന്റെ പാരായണമാണ്. പാരായണം ചെയ്യുന്നത് അഹമ്മദ് അലി അൽ ഹുദൈഫി.
1: أعوذ بالله من الشيطان الرجيم.

0: മധുരം ഖുർആൻ. പ്രശസ്ത ഖാരി അബ്ദുൽ മുഹ്സിൻ അൽ ഹർത്തി സൂറത്തുൽ മനാരിജ് പാരായണം ചെയ്യുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: സഅല സാഇലുൻ ബിഅദാബിൻ വാഖിഉ ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഉ.

0: മധുരം ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ മഅരിജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ മുഹ്സിൻ അൽഹർത്തി.
1: മകൻ മാതാവിന് വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം, സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുഷക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ ഖിറാഅത്തിൽ, പാരായണത്തിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി വരുന്നത്. ഇന്ന് ഇൻഷാ അള്ളാ സൂറത്തുൽ ഖലം നമുക്ക് പഠിക്കാം.

0: لك لأجرا غير ممنون. وإنك لعلى خلق عظيم. فستبصر ويبصرون بأيكم المفتون.
1: സൂറ തുൽ ഖലം 1 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്തത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളും ശ്രദ്ധിക്കുക. നൂൻ ഇവിടെ മദ് ഹർഫിയാണ്, മദ് ലാസിം ഹർഫി മുഖഫഫ്. അതിനെ 2, 4, 6 ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടാം. സൂറത്തുൽ ഖാഫിലെ ഖാഫ് ഈ മദ്, അതുപോലെ സ്വാദ്, അതേപോലെ നൂൻ, ഇവിടെയൊക്കെ ഇതേ തരത്തിലാണ് നീട്ടേണ്ടത്. അപ്പോൾ നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ഇനി വൽ ഖലമി വമാ യസ്തുറൂൻ ഈ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൽ ഖലമി, പലപ്പോഴും ഓത്തിൽ വൽ ഖലമി വമാ യസ്തുറൂൻ ഇങ്ങനെ ഓതുമ്പോൾ വൽ ഖലമി ഖാഫിന് പകരം കാഫ്, അതുപോലെ മറ്റൊന്ന് ഈ ഖലം എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കറിയാൻ പറ്റും ഖാഫിന് പകരം കാഫാവുമ്പോൾ. എന്നാൽ യസ്തുറൂൻ അവിടെ നമ്മൾ ത എന്ന അക്ഷരമാണ് ഉച്ചരിക്കാറുള്ളത്, യസ്തുറൂൻ പലപ്പോഴും ശ്രദ്ധിക്കാതെ എങ്ങനെ ആവുന്നു. അവിടെ ത എന്ന അക്ഷരമാണ് ഉള്ളത്, യസ്തുറൂൻ ഉച്ചരിക്കുമ്പോൾ, ത്വനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. അപ്പോൾ വൽ ഖലമി വമാ യസ്തുറൂൻ. രണ്ടാമത്തെ ആയത്തിൽ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. ഇവിടെ മാ അൻത മദ് മുൻഫസിലുണ്ട്, 4, 5 ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. അൻത ഇഖ്ഫം ബിഗുന്ന, ആ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ ഓതുമ്പോൾ മാ അൻത, പലപ്പോഴും മാ അൻത ബിറബ്ബിക, മാ അൻത ബിനിഅമതി റബ്ബിക, അങ്ങനെ ആവുമ്പോൾ ഹംസയുടെ ഉച്ചാരണം കൃത്യമല്ല. ഹംസയുടെ ഉച്ചാരണം ശരിയാകുന്നതിനാണ് നമ്മൾ മദ് ചെയ്യുന്നത്. അപ്പോൾ മാ അൻത എന്ന് തന്നെ പറയണം. ബിനിഅമതി, ഇവിടെ ബിനിഅമതി എന്നതിലെ ഐൻ്റെ ഉച്ചാരണം, ഐന് ഹംസയാവുന്നത് ബിനിഅമതി, മാ അൻത ബിനിഅമതി റബ്ബിക. ഇത് ധാരാളം അക്ഷരങ്ങളുടെ ഉച്ചാരണം അല്ലെങ്കിൽ മഖ്റജ് ശരിയാവാതിരിക്കാനാവും കാരണം. എങ്ങനെ മാൻ തബി നിഅമതി റബ്ബിക എന്ന് പറയുമ്പോൾ, അപ്പോൾ ഓരോ അക്ഷരവും അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്നും എടുത്ത് ഉച്ചരിക്കുക എന്നുള്ളതാണ്.
0: മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ.
1: ബിമജ്നൂൻ ജീമിനെ ഖൽഖല ചെയ്യണം.
0: വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ.
1: ഇവിടെ നൂൻ ശദ് മണിക്കണം. ലഅജ്റൻ ജീമിനെ ഖൽഖല ചെയ്യണം. ഗൈറ മംനൂൻ, മംനൂൻ മദ് ഇഅറിദുൽ സുക്കൂൻ ഓതുമ്പോൾ
0: വഇന്ന ലക ലഅജ്റൻ, വഇന്ന ലക ലഅജ്റൻ ഗൈറ, ഗൈൻ
1: ഈ അക്ഷരമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഗൈറ മംനൂൻ, ഗൈറ എന്ന് പറയാതെ ഗൈറ എന്ന് തന്നെ, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം.
0: وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم.
1: وإنك نون شد മണിക്കണം.
0: لعلى خلق, خلق خاء قاف
1: രണ്ടിനെയും ഉച്ചാരണം ശ്രദ്ധിക്കണം. عظيم ضاد. ഇവിടെ പാരായണത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്
0: വഇന്നക ലഅല, വഇന്നക ലഅല, ലഅല ലഅല,
1: ഇത് രണ്ടും ഐനും ഹംസയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ലഅല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, അങ്ങനെ തന്നെ വായിക്കണം.
0: ഖുലുഖിൻ ഖ ഖാഫ്,
1: തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം ഖ, അതിനും തൊട്ട് അപ്പുറത്തായിട്ടാണ് ഖാഫ്. അപ്പോൾ ഖ ഖാഫ് ശ്രദ്ധിക്കുക. അവയും പലപ്പോഴും നമ്മൾ പറയുന്നത് പലപ്പോഴും എന്നല്ല, അധികവും. നമ്മൾ അലയും എന്നാണ്, അധികം ആളുകളും അലയും എന്നാണ് പറയുന്നത്. അഥവാ സ്വാദിന് പുള്ളിയിട്ട ദ്വാദും, ത്വാന് പുള്ളിയിട്ടാൽ ഉള്ള ദ്വാദും, അതുപോലെ അള്ളാഹു എന്നതിലെയും ഉച്ചാരണമൊക്കെ നമ്മൾ ഒരുപോലെയാണ് പറയാറുള്ളത്. അത് ശ്രദ്ധിക്കണം. അവീം അവീം എന്ന് തന്നെ പറയണം. ഫസത്തു ബസിറു വയുബസിറൂൻ, ഇവിടെ സ്വാദിൻ്റെ ഉച്ചാരണം രണ്ട് പദത്തിലും. ഫസത്തു ബസിറു വയുബസിറൂൻ, ഇവിടെ രണ്ടും സ്വാദിൻ്റെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. സീന് അല്ല, ഫസത്തു ബസിറു വയുബസിറൂൻ അല്ല, ഫസത്തു ബസിറു വയുബസിറൂൻ, അങ്ങനെ തന്നെ വായിക്കണം. ബി അയ്യിക്കുമുൽ മഫ്തൂൻ, ഇവിടെ ബി അയ്യിക്കുമുൽ മഫ്തൂൻ. സാധാരണക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട, അഥവാ തജ്വീദ് നിയമങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും പഠിക്കാത്ത ആളുകളൊക്കെ ഓതിപ്പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ബി അയ്യിക്കും. ഇവിടെ ബി അയ്യി രണ്ട് യാ കാണും, അതിനെ ബി അയ്യിക്കുമുൽ എന്നോ അല്ലെങ്കിൽ ആദ്യത്തേതിന് സുക്കൂൻ നൽകിക്കൊണ്ട് ഒരു പ്രത്യേകിച്ചും അതിനെ എടുത്ത് വായിക്കേണ്ടതില്ല. അത് ശ്രദ്ധിച്ചുകൊണ്ട് ബി അയ്യിക്കുമുൽ എന്ന് തന്നെ പറഞ്ഞാൽ മതി. ബി അയ്യിക്കുമുൽ, ബി അയ്യിക്കുമുൽ, ഇത് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ബി അയ്യിക്കുമുൽ മഫ്തൂൻ, മഫ്തൂൻ, അങ്ങനെ തന്നെ വായിക്കുക.

0: إنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون.
1: سورة القلم ഒന്ന് മുതൽ ആറ് വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. പറയണത്തിൽ തെറ്റുകൾ ഇല്ലാതെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീനിലൂടെ സൂറത്തു അൽ ഖലം കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദു ഷുക്കൂർ.
3: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.

കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു കിഡ്സ് ടൈം. ചെറുപ്പകാലത്തു തന്നെ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കുകയും തങ്ങളുടെ മധുരതരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം നിർവഹിച്ച് ജനഹൃദയങ്ങളെ ആകർഷിക്കുകയും ചെയ്ത ഇളം പ്രായക്കാരായ വിശുദ്ധ ഖുർആൻ കാരികളുടെ ഖുർആൻ പാരായണം. ഇന്നത്തെ എപ്പിസോഡിൽ ഡ്രിസ് അൽ ഹാഷ്മിയുടെ ഖുർആൻ പാരായണമാണ് നമ്മൾ ശ്രവിക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം ഇതോടെ അവസാനിക്കുന്നു. ഡ്രിസ് അൽ ഹാഷ്മിയുടെ മധുരതരമായ ഖുർആൻ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ പാരായണം മുഹമ്മദ് അയ്യൂബ്. സൂറ കഹഫ് 45, മറിയം ത്വാഹ 89 വചനങ്ങൾ.

0: നമ്മൾ ഇതുവരെ കേട്ടത് തൻസീൽ പാരായണം മുഹമ്മദ് അയ്യൂബ്.
1: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
2: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
1: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
3: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റാഅദ് 12-14 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്.
5: വചനം 12.
6: ഹുവല്ലദി, അവൻ യാതൊരുവനാണ്, യുരീക്കും, നിങ്ങൾക്കു കാണിച്ചു തരുന്നു, അൽബർഖ, മിന്നൽ, മിന്നി, ഖൗഫൻ, ഭയമായിട്ട്, ഭയത്തിനായി, വത്വമഅൻ, മോഹമായിട്ട്, മോഹത്തിനും, വയുൻശിഉ, അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു, അസ്സഹാബ, മേഘം, മേഘങ്ങൾ, അത്തിഖാൽ, ഘനപ്പെട്ടവയായ.
7: هو الذي يريكم البرق خوفا وطمعا وينشئ السحاب الثقال.
6: അവനത്രേ നിങ്ങൾ ഭയപ്പെടുവാനും മോഹിക്കുവാനുമായി നിങ്ങൾക്കു മിന്നൽ കാണിച്ചു തരുന്നവൻ. ഘനവത്തായ മേഘങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു.
5: വചനം 13.
6: വയുസബ്ബിഹു, തസ്ബീഹ് നടത്തുകയും ചെയ്യുന്നു. പ്രകീർത്തനം, വാഴ്ത്തൽ നടത്തുകയും ചെയ്യുന്നു. അർറഅ്ദു, ഇടി, ഇടിമുഴക്കം. ബിഹംദിഹി, അവന്റെ സ്തുതിയോടെ, അവനെ സ്തുതിച്ചുകൊണ്ട്. വൽ മലായികത്തു, മലക്കുകളും. മിൻ ഖീഫതിഹി, അവന്റെ ഭയത്താൽ, പേടിനിമിത്തം. വയുർസിലു, അവൻ അയക്കുകയും ചെയ്യുന്നു. അസ്സവാഇഖ, ഇടിത്തീകളെ, ഇടിവാൾ. ഫയുസീബു ബിഹ, എന്നിട്ടു അവയെ അവൻ ബാധിപ്പിക്കുന്നു. മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വഹും, അവർ, അവരോ. യുജാദിലൂന, തർക്കം നടത്തുന്നു. ഫില്ലാഹി, അല്ലാഹുവിൽ, അല്ലാഹുവിൻ്റെ കാര്യത്തിൽ. വഹുവ, അവനാകട്ടെ. ശദീദു, കഠിനമായവനാണ്, ശക്തിമത്തായവനാണ്. അൽമിഹാൽ, തന്ത്രം, ഊക്ക്, ശക്തി, ഉഗ്രത, ക്രോധം.
7: വയുസബ്ബിഹുർ

0: അവനെ സ്തുതിച്ചുകൊണ്ട് ഇടി തസ്ബീഹ് അഥവാ പ്രകീർത്തനം നടത്തുന്നു. അവനെക്കുറിച്ചു ഭയം നിമിത്തം മലക്കുകളും തസ്ബീഹ് നടത്തുന്നു. ഇടിത്തീകളെയും അവൻ അയക്കുന്നു. എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അവയെ ബാധിപ്പിക്കുന്നു. അവർ അഥവാ അവിശ്വാസികൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവനാകട്ടെ ശക്തിമത്തായ തന്ത്രശാലിയുമാകുന്നു. അഥവാ അവനിൽ നിന്നു രക്ഷപ്പെടുക അവർക്കു സാധ്യമല്ല.
1: അള്ളാഹുവിന്റെ ശക്തിമാഹാത്മ്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാൻ പോരുന്നതും നിത്യാനുഭവങ്ങളിൽപ്പെട്ടതുമായ ചില കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മിന്നൽ ഉണ്ടാകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന അതിൻ്റെ ശക്തമായ തിളക്കം മൂലം മനുഷ്യർ ഭയന്ന് ഞെട്ടിപ്പോകുന്നു. അതിനെ തുടർന്നുണ്ടാകാവുന്ന മഴയെയും അതിൻ്റെ ഉപയോഗത്തെയും ഓർത്ത് മോഹവും ആശയും തോന്നുകയും ചെയ്യും. അതാണ് ഖൗഫം വതമഅ, ഭയത്തിനും മോഹത്തിനുമായി എന്ന് പറഞ്ഞിരിക്കുന്നത്. അസ്സിഖാൽ അഥവാ ഘനവത്തായ എന്ന് മേഘങ്ങളെ വിശേഷിപ്പിച്ചത് അവയിൽ നിന്ന് വർഷിക്കുന്ന മഴവെള്ളത്തിൻ്റെ ഭാരത്തെ സൂചിപ്പിക്കുന്നു. കാറ്റുമൂലം മേഘങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരുതരം വൈദ്യുത പ്രവാഹം നിമിത്തം മിന്നൽ പ്രകാശവും ഇടിനാദവും ഉണ്ടായിത്തീരുന്നുവെന്ന് പറയപ്പെടുന്നു. രണ്ടും ഒരേ സമയത്തുണ്ടാകുന്നുവെങ്കിലും പ്രകാശത്തിൻ്റെ സഞ്ചാരം വേഗത്തിലും ശബ്ദത്തിൻ്റെ സഞ്ചാരം അതിനെ അപേക്ഷിച്ച് സാവധാനത്തിലുമാകൊണ്ട് ആദ്യം നമുക്കനുഭവപ്പെടുന്നത് മിന്നലായിരിക്കും. അതുകൊണ്ടായിരിക്കാം ആദ്യം അള്ളാഹു മിന്നലിനെ പറ്റി പ്രസ്താവിച്ചതും. അള്ളാഹു ആലം. കുറിപ്പ്: പ്രകാശം സെക്കൻഡിൽ 186,000 നാഴിക വേഗതയിലും ശബ്ദം ഒരു മിനുട്ടിൽ 11,000 നാഴിക വേഗതയിലുമാണ് സഞ്ചരിക്കുന്നത്. മലക്കുകൾ അള്ളാഹുവിനെ ഭയന്ന് തസ്ബീഹ് നടത്തുമെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം വ്യക്തം തന്നെ. എന്നാൽ ഒരു ശബ്ദം മാത്രമാകുന്ന ഇടി അള്ളാഹുവിനെ സ്തുതിക്കുകയും അവന് തസ്ബീഹ് നടത്തുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ എന്തായിരിക്കും? അള്ളാഹു പറയുന്നു: തുസബ്ബിഹു ലഹു സമാവാത്തു സബ്ഉ വൽ അർളു വമം ഫീഹിന്ന വഇം മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാക്കിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറ. സാരം: 7 ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരും അവന് തസ്ബീഹ് നടത്തുന്നു. ഒരു വസ്തുവും തന്നെ അവനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്താത്തതായിട്ടില്ല. എങ്കിലും അവരുടെ തസ്ബീഹ് നിങ്ങൾ ഗ്രഹിക്കുകയില്ല. 17:44 ഈ ആശയം അടുത്ത 15 വചനത്തിലും കാണാവുന്നതാണ്. അതുകൊണ്ട് ഇടിയുടെ സ്തുതികീർത്തനങ്ങളെ കൊണ്ടുള്ള സാക്ഷാൽ വിവക്ഷ എന്താണെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തതാണെന്നും അതിനോട് യോജിക്കുന്ന ഒരർത്ഥത്തിലുള്ള സ്തുതിയും കീർത്തനവുമായിരിക്കും അതെന്നും വെച്ച് സമാധാനിക്കുവാനേ നിവൃത്തിയുള്ളൂ. ഓരോ വസ്തുവും ഓരോന്നിലുണ്ടാകുന്ന മാറ്റങ്ങളും അള്ളാഹുവിൻ്റെ മഹിതമഹത്വങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണെന്നുള്ള കാര്യം സ്പഷ്ടമാണ്. താനും ഇടിയും ഇതിൽ നിന്ന് ഒഴിവല്ല. ഇടിത്തീയിൻ്റെ അഥവാ ഇടിവാളിൻ്റെ ഭയങ്കരതയും അതുമൂലം ഉണ്ടാകാറുള്ള അത്യാഹിതങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. പെട്ടെന്നുള്ള ജീവനാശം മാത്രമല്ല, വമ്പിച്ച കെട്ടിടങ്ങൾ, അണക്കെട്ടുകൾ, പാറക്കൂട്ടങ്ങൾ മുതലായവ പോലും മിടയിട കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് തരിപ്പണമായിത്തീരുന്നു. എന്നാൽ ഇടിത്തീകൾ ഉണ്ടാകുമ്പോഴൊക്കെ ആപത്ത് സംഭവിക്കുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴും അവൻ ഉദ്ദേശിക്കുന്നവർക്കും മാത്രമേ ആപത്ത് നേരിടുന്നുള്ളൂ. അതാണ് ഫയുസീബു ബിഹാ മൻ യശാ, എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അവയെ ബാധിപ്പിക്കുന്നു എന്നു പറഞ്ഞത്. ഇടി, മിന്നൽ, മേഘം, മഴ, ഇടിവാൾ എന്നിവക്കെല്ലാം ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ അതിനു കാരണങ്ങൾ പലതും പറയുവാനുണ്ടെങ്കിലും ആ കാരണങ്ങൾ വ്യവസ്ഥപ്പെടുത്തിയതും ആ കാരണങ്ങൾ ഒത്തുകൂടുമ്പോൾ അവയെ സൃഷ്ടിരംഗത്ത് വരുത്തുന്നതും അള്ളാഹുവല്ലാതെ മറ്റാരുമല്ല. അള്ളാഹു നിശ്ചയിച്ചു വച്ചതും നിലവിൽ കണ്ടുവരുന്നതുമായ ചില നടപടിക്രമങ്ങളെ അടിസ്ഥാനമാക്കി ഇന്നിന്ന കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്നിന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്നോ ഇന്നിന്ന കാര്യങ്ങൾക്ക് ഇന്നിന്നവയാണ് കാരണങ്ങളെന്നോ പറയുകയല്ലാതെ പുതിയ കാര്യകാരണ ബന്ധങ്ങൾ ഏർപ്പെടുത്തുവാൻ മനുഷ്യർക്കോ മനുഷ്യ ശാസ്ത്രങ്ങൾക്കോ സാധ്യമല്ല തന്നെ. എല്ലാം അവൻ്റെ വ്യവസ്ഥയും പരിപാടിയും അനുസരിച്ച് നടക്കുന്നു. എല്ലാം അവൻ്റെ സൃഷ്ടിയും. ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് സത്യം മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലും അധികാരാവകാശങ്ങളിലും തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിശ്വാസികൾ. തൽക്കാലം അവരെ അവരുടെ പാട്ടിന് വിട്ടിട്ടുണ്ടെങ്കിലും അവരുടെ മേൽ അതിശക്തമായ നടപടി അള്ളാഹു എടുത്തേക്കുക തന്നെ ചെയ്യുമെന്നാണ് അവസാനത്തെ വാക്യത്തിൻ്റെ താൽപ്പര്യം. ഇടിയും ഇടിവാളും കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയാറുണ്ടായിരുന്നതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു:
2: അല്ലാഹുമ്മ ലാ തഖ്തുൽന ബിഗളബിക വല തുഹ്ലിക്ന ബിഅദാബിക വആഫിന ഖബ്ല ദാലിക.
1: അല്ലാഹുവേ, നിന്റെ കോപം കൊണ്ട് ഞങ്ങളെ നീ കൊലപ്പെടുത്തരുതേ, നിന്റെ ശിക്ഷ കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിക്കുകയും ചെയ്യരുതേ. അതിനു മുമ്പ് നീ ഞങ്ങളെ സൗഖ്യത്തിലാക്കുകയും ചെയ്യണമേ. അഹ്മദ്, തിർമദി, നസായി മുതലായവരും ബുഖാരി കിതാബുൽ അദബിലും. 2. ഇടികൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഇപ്രകാരം പറഞ്ഞിരുന്നുവെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു.
2: സുബ്ഹാനമൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി,
1: യാതൊരുവനെ സ്തുതിച്ചുകൊണ്ട് ഇടി തസ്ബീഹ് നടത്തുന്നുവോ അവൻ മഹാപരിശുദ്ധൻ, അവനെ ഞാൻ വാഴ്ത്തുന്നു. ഇബ്നു ജരീർ.
3: വചനം 14.
0: ലഹു, അവനാണ്, അവനോടാണ്. ദഅവത്ത്, വിളി, പ്രാർത്ഥന. അൽഹഖ്, യഥാർത്ഥ, ന്യായമായ. വല്ലദീന യദഊന, വിളിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ. മിൻ ദൂനിഹി, അവനു പുറമെ, അവനെ കൂടാതെ. ലാ യസ്തജീബൂൻ, അവർ ഉത്തരം നൽകുകയില്ല. ലഹും, അവർക്ക്. ബിഷൈഇൻ, യാതൊന്നും, ഒരു കാര്യത്തിനും. ഇല്ലാ കബാസതി, നീട്ടുന്നവനെ പോലെയല്ലാതെ, വിരുത്തുന്നവനെ പോലെയല്ലാതെ. കഫൈഹി, തൻ്റെ കൈപ്പത്തികളെ. ഇലൽ മാഇ, വെള്ളത്തിലേക്ക്. ലിയബ്ലുഗ, അത് എത്തുവാൻ വേണ്ടി. ഫാഹു, തൻ്റെ വായിൽ. വമാഹുവ, അതല്ലതാനും. ബിബാലിഗിഹി, അതിലെത്തുന്നത്. വമാ ദുആഉ, പ്രാർത്ഥന അല്ല, വിളി അല്ല. അൽ കാഫിരീന, അവിശ്വാസികളുടെ. ഇല്ലാ ഫീ ളലാൽ, വഴിപിഴവിലല്ലാതെ, വൃഥാവിലല്ലാതെ.

0: യഥാർത്ഥ വിളിച്ചു പ്രാർത്ഥന അവനോടാണ്, അഥവാ അവനോട് മാത്രമേ പാടുള്ളൂ. അവന് പുറമേ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാകട്ടെ, അവർ അവർക്കു യാതൊന്നും തന്നെ ഉത്തരം നൽകുന്നതല്ല. തൻ്റെ വായിൽ എത്തുവാൻ വേണ്ടി വെള്ളത്തിലേക്കു തൻ്റെ രണ്ടു കൈകൾ നീട്ടുകയും അത് അതിൽ അഥവാ വെള്ളം വായിൽ എത്താതിരിക്കുകയും ചെയ്യുന്നവനെപ്പോലെയല്ലാതെ അവിശ്വാസികളുടെ വിളിച്ചു പ്രാർത്ഥന വഴികേടിൽ അഥവാ വൃഥാ അല്ലാതെ മറ്റൊന്നുമല്ല.
1: വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുവാൻ അവകാശപ്പെട്ടവൻ അല്ലാഹു മാത്രമാകുന്നു. അവനെയല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഒരാൾ കിണറ്റിനരികെ ചെന്ന് ദാഹനിവൃത്തിക്കായി അതിലേക്ക് രണ്ടു കൈയും നീട്ടുന്നതിന് തുല്യമാകുന്നു. വെള്ളം അവിടെയുണ്ട്, അതവന് ആവശ്യവുമുണ്ട്. പക്ഷേ കൈനീട്ടിയതുകൊണ്ട് വെള്ളം വായിലെത്തുകയില്ലല്ലോ. തൊട്ടികെട്ടി മുക്കിയെടുക്കുകയാണ് വെള്ളം കിട്ടുവാനുള്ള മാർഗം. അതുപോലെ ഉദ്ദിഷ്ടകാര്യം സാധിക്കുവാൻ അതിൻ്റെ നേർക്കുനേരെയുള്ള മാർഗം തന്നെ സ്വീകരിക്കണം. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചപേക്ഷിച്ചതുകൊണ്ട് ഉദ്ദിഷ്ടകാര്യം സാധിക്കുവാൻ പോകുന്നില്ല. അത് അവിശ്വാസികളുടെ പണിയാകുന്നു. വെറും ഒരു പാഴ്വേല മാത്രമാണത്.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ അദ്ധ്യായം 13 സൂറ റാദ് 12 മുതൽ 14 കൂടിയ വചനങ്ങളാണ്.
3: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിൽ

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുറാനിന്റെ സമയമാണ്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 37-ാമത് വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്കൊപ്പം കൂടെയുള്ളത് ഹാഫിസ് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 37-ാം ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. ഇൻഷാ അള്ളാഹ് അതിൻ്റെ തൊട്ടടുത്ത ചെറിയൊരു ഭാഗം കൂടി ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം.
2: أعوذ بالله من الشيطان الرجيم

0: മനഃപ്പാഠമാക്കിയ ഭാഗം നന്നായി ആവർത്തിച്ച് പാരായണം ചെയ്ത് അടുത്ത ക്ലാസ് കേൾക്കുക. ഇൻഷാ അല്ലാ ബാക്കി ഭാഗം അടുത്ത ദിവസം ഇതേ ദിവസം ഇതേ സമയത്ത് നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കിപ്പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ നാം കേൾക്കുന്നത് അത്തഹ്സീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. അതെ, പാരായണം ചെറുപ്പം മുതലേ പഠിച്ചു ശീലിച്ച നമുക്ക് നാം അറിയാതെയോ അറിഞ്ഞോ അബദ്ധങ്ങളോ തെറ്റുകളോ സംഭവിക്കാറുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ തീർത്തും ശ്രദ്ധിക്കേണ്ടുന്ന ഏറെ പ്രധാനമുള്ള വിഷയമാണ് അക്ഷരങ്ങളോ അർത്ഥങ്ങളോ വ്യതിചലനങ്ങളുണ്ടാകുന്ന രൂപത്തിൽ പാരായണം നിർവഹിക്കുക എന്നത്. ഇതിലേക്ക് സൂചന നൽകുന്ന പാഠമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. സൂറത്തു മുജാദിലയിലെ 22-ാം വചനം പാരായണം ചെയ്യുമ്പോൾ നമുക്കുണ്ടായേക്കാവുന്ന അബദ്ധങ്ങളോ തെറ്റുകളോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ അവസാനത്തെ ആയത്ത്, 22-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
5: لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون.
4: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ
6: അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാത്തതിൻ്റെ ആ ഒരു കുറവ് കാരണത്താലൊക്കെ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും ശ്രദ്ധിക്കുക. ലാ തജീദു ഖൗമൻ ഇവിടെ നീട്ടരുത്. ലാ തജീദു ഖൗമൻ എന്ന് നീട്ട ഓതരുത്. ലാ തജീദു ഖൗമൻ, ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് മഖ്റജ്. ഖൗമൻ, ഖാ ഖി ഖൂ അഖ്. ഖൗമൻ, ഖൗമൻ യുഅ്മിനൂന, ഖൗമൻ യു. തൻവീന് ശേഷം യാ വന്നാൽ ഇത് ഗാംബിഗുന്ന. ഖൗമൻ യുഅ്മിനൂന, അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. യുഅ്മിനൂന ബില്ലാഹി, ബില്ലാഹി ഹാഇന് കസ്ര, ബില്ലായി ബില്ലായി എന്ന് ഓതരുത്. ബില്ലാഹി വൽ, ബില്ലാഹി വൽ യൗമിൽ ആഖിർ, വൽ യൗമിൽ ആഖിറല്ല വൽ യൗമിൽ ആഖിരി. യുവാദൂന മൻ ഹാദ്ദല്ലാഹ്, ഈ രണ്ട് മദ്ദും മദ്ദ് ലാസിം കലിമി മുഫക്കലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ശബ്ദുണ്ട്, അതുകൊണ്ടാണ് കലിമി മുസക്കൽ. അതൊരു പദത്തിലാണ്, അതാണ് കലിമത്ത്. ശബ്ദുണ്ടായതിനാൽ മുസക്കൽ. സോ മദ് ലാസിം കലിമി മുസക്കൽ, ഇവിടെ നിർബന്ധമായിട്ടും നമ്മൾ നീട്ടണം ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ.
7: യുവാദൂന മൻ ഹാദ്ദല്ലാഹ വ റസൂലഹ,
6: മൻ ഹ ഇദ്ഹാർ ചെയ്യണം, അവിടെ വെളിവാക്കണം. മൻ ഹ, മൻ ഹ നൂണിനെ, സാക്കിനായ നൂണിനെ അല്ലെങ്കിൽ തൻവീനാണെങ്കിൽ അതിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ടത്. മൻ ഹ. ഇനി സോ ഇവിടെ ഓതേണ്ടത്
7: യുവാദൂന മൻ ഹാദ്ദല്ലാഹ വ റസൂലഹ്.
6: വഖഫ് ചെയ്യുമ്പോൾ വ റസൂലഹ്, കൂട്ടി ഓതുമ്പോൾ വ റസൂലഹു. വലൗ,
7: വലൗ കാനു ആബാഅഹും.
6: മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണ് വലൗ കാനു ആബാഅഹും. ഇനി ആബാഅഹും മദ് മുത്തസിലാണ്. മദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ട് നീട്ടണം നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ.
7: ആബാഅഹും വലൗ കാനു ആബാഅഹും.
6: ശേഷം
7: ഔ അബ്നാഅഹും, ഔ അബ്ന, അബ്
6: ബാഇനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. അബ്
7: അബ്ന, അബ്നാഅ
6: മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്.
7: ഔ ഇഖ്വാനഹും, ഔ ഇഖ്വ, ഔ ഇഖ്വാനഹും,
6: ഖഇൻ്റെ ശബ്ദം ശ്രദ്ധിക്കുക.
7: ഔ ഇഖ്വാനഹും, ഔ അശീറതഹും, ഔ അശീറതഹും.
6: ഇനി നോക്കൂ, സാക്കിനായ മീമിന് ശേഷം ഹംസയാണുള്ളത്. ഇവിടെ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ, ഇവിടെയൊക്കെ സാക്കിനായ മീമിന് ശേഷം ഹംസയുണ്ട്. നമ്മൾ ഓതിപ്പോകുന്ന സമയത്ത് ഈ ഹംസ പലപ്പോഴും ചില ആളുകളില്ലെങ്കിലും അത് മിസ്സായി പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. മീമിനെ വെളിവാക്കി ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. കൂട്ടി ഓതുന്ന സമയത്ത് മിസ്റ്റേക്ക് വരും, തെറ്റ് വരുന്നത് എങ്ങനെയാണ്?
7: ഔ ആബാഅഹും മൗ അബ്നാഅഹും മൗ ഇഖ്വാനഹും,
6: ഇങ്ങനെ മൗ മൗ എന്ന ശബ്ദം. അതുകൊണ്ട് ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം, ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അതിനെ പറയണം. അടുത്ത പ്രയോഗങ്ങൾ,
7: ഉലായിക കതബ ഫീ ഖുലൂബിഹിം.
6: ഉലായിക മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ, മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നീട്ടണം.
7: ഉലായിക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, ഖുലൂബിഹിമുൽ ഈമാന വഅയ്യദഹും, വഅയ്യദഹും അല്ല വഅയ്യദഹും,
6: യാഇന് ശദ്ദുണ്ട്.
7: വഅയ്യദഹും, വഅയ്യദഹും ബിറൂഹിൻ മിൻ,
6: സാക്കിനാ മീമിന് ശേഷം ബാ ഇഖ്ഫ ശഫവി, അതിനെ അവ്യക്തമാക്കി മണിക്കണം.
7: വഅയ്യദഹും ബി, വഅയ്യദഹും ബി ബിറൂഹിൻ മിൻ, ബിറൂഹിൻ ഹിൻ
6: തൻവീൻ ശേഷം മീം, ഇത് ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് അതിനെ ഇത് ഗാം ചെയ്ത് മണിച്ച് ഉച്ചരിക്കണം.
7: ബിറൂഹിൻ മിൻ,
6: മിൻ വഖഫ് ചെയ്യുമ്പോൾ മിൻ ഹാഇന് സുക്കൂൺ നൽകി വഖഫ് ചെയ്യണം.
7: وأيدهم بروح منه ويدخلهم جنات ويد دالنا شدك ويدخلهم جنات نون شد منك جنات تجري تنوين ششم تاء إخفاء بغنى أبيك تماكي منك تجري جيمين قلقل شيئا تجري من تحتها إبدايوم أبيك تماكي منك غنى من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه رضي ورضوا രണ്ടിനും ധാത്, ധാത് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കുന്ന ഊരിൽ തട്ടി നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം. അതേസമയം ധാത് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. സോ
6: റദിയല്ലാഹു അൻഹും വറദൂ അൻ, സാധാരണ ഓതി പോകുമ്പോൾ റദിയല്ലാഹു അൻഹും വറദൂ അൻ, നമുക്ക് അള്ളാഹു എന്നുള്ള ആ ഒരു ശബ്ദവും റദിയ വറദു ഇതൊക്കെ ഒരേ ശബ്ദമായിരിക്കും. അങ്ങനെയല്ല,
7: റദിയല്ലാഹു അൻഹും വറദൂ അൻ, ഇങ്ങനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഉലഇക ഹിസ്ബുല്ലാഹ്, മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് ഉലഇക, മദ് മുത്തസിൽ വാജിബാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. അല ഇന്ന മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. ഇന്ന നൂൻ ഷദ്, ഹിസ്ബ, ഹിസ്ബ അല്ല, സീനല്ല, സായാണ്. ഹിസ്ബ, ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, മുഫ്ലിഹൂൻ ഹാ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗം. ഇൻഷാ അള്ളാ ഒന്നും കൂടെ ഈ ആയത്ത് ഓതാം.

0: حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار ويدخلهم جن
1: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
2: كأنهم حمر مستنفرة فرت من قسورة.
1: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
3: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
5: പീസ് റേഡിയോ പുലരിവെട്ടം.
3: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
5: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
3: പകച്ചു നിൽക്കാനാകാതെ
5: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം,
3: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
5: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
3: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
5: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
3: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
5: പീസ് റേഡിയോ പുലരിവെട്ടം
3: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. 31-ാം അധ്യായം, സൂറ ലുഖ്മാന്റെ 12 മുതൽ 21 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് സലേഹ് അൽ ഷഹൂദ്.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിച്ചത് സൂറ ലുഖ്മാൻ 12 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്തത് സലേഹ് അൽ ഷഹൂദ്.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും പീസ് റേഡിയോ ഈ മദ്രസ.
2: ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രശസ്തരായ കാരികളുടെ മധുര ശബ്ദത്തിൽ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറ അൽ ഹിജ്ർ 26 മുതൽ അവസാനം വരെയും സൂറത്തു നഹൽ ആദ്യം മുതൽ 100 വരെ വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് കാരി മുഹമ്മദ് അയ്യൂബ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

يتوارى من القوم من سوء ما بشر به

والأرض وما أمر الساعة إلا كلمح البصر أو هو أقرب

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ഹിജർ 26 മുതൽ അവസാനം വരെയുള്ള വചനങ്ങളും സൂറത്തുൻ നഹൽ 1 മുതൽ 100 വരെ വചനങ്ങളുമാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിദ് മുഹമ്മദ് അയ്യൂബ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം.
3: വചനം 15.
4: വലില്ലാഹി, അല്ലാഹുവിനു, അല്ലാഹുവിനു തന്നെ, യസ്ജുദു, സുജൂദ് ചെയ്യുന്നു, മൗ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളവർ, വൽ അർളി, ഭൂമിയിലും, തൗഅൻ, അനുസരണപൂർവം, സ്വമനസ്സാലെ, വകർഹൻ, അതൃപ്തിയോടും, വെറുപ്പായിക്കൊണ്ട്, നിർബന്ധിതമായും, വലിലാലുഹും, അവരുടെ നിഴലുകളും, ബിൽ ഗുദുവി, രാവിലെ, വൽ ആസാൽ, വൈകുന്നേരവും, വൈകുന്നേരങ്ങളിലും

0: ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ സ്വമനസ്സാലെയും വെറുപ്പോടെയും അള്ളാഹുവിനു തന്നെ സുജൂദ് ചെയ്യുന്നു. രാവിലെയും വൈകുന്നേരങ്ങളിലും അവരുടെ നിഴലുകളും സുജൂദ് ചെയ്യുന്നു.
1: ഓത്തിന്റെ സുജൂദ് ചെയ്യേണ്ടുന്ന ആയത്തുകളിൽ ഒന്നാണിതും. ആരാധനയായി ചെയ്യപ്പെടുന്ന സാഷ്ടാംഗ നമസ്കാരത്തെ ഉദ്ദേശിച്ചാണ് സാധാരണ നാം സുജൂദ് എന്ന് പറയാറുള്ളതെങ്കിലും വിധേയത്വവും താഴ്മയും പ്രകടിപ്പിക്കുക എന്നാണ് അതിൻ്റെ മൂലാർത്ഥം. സുജൂദ് രണ്ടു വിധത്തിലുണ്ട്, സ്വന്തം ഇച്ഛയനുസരിച്ചുള്ളതും ഏതെങ്കിലും നിലക്കുള്ള വിധേയത്വം അനുസരിച്ചുള്ളതും. ഇച്ഛാനുസരിച്ചും സ്വമനസാലയും ഉണ്ടാകുന്ന സുജൂദാണ് പുണ്യകർമ്മവും പ്രതിഫലം നൽകപ്പെടുന്നതുമായിരിക്കുക. ഫസ്ജുദു ലില്ലാഹി വഅബ്ദു, നിങ്ങൾ അള്ളാഹുവിനെ സുജൂദ് ചെയ്യുകയും ആരാധന ചെയ്യുകയും ചെയ്യുവിൻ എന്നതുപോലെയുള്ള കൽപ്പനകൾ ഈ അർത്ഥത്തിലുള്ള സുജൂദിനെ പറ്റിയാകുന്നു. നിഴലുകൾ സുജൂദ് ചെയ്യുന്നുവെന്ന് ഈ വചനത്തിലും സൂറത്ത് നഹ്ലിലെ 48 കാണുന്നത് രണ്ടാമത്തെ അർത്ഥത്തിൽ ഉൾപ്പെടുന്ന സുജൂദിനെ പറ്റിയുമാകുന്നു. ആകാശഭൂമികളിലുള്ള ജീവികളും മലക്കുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുവെന്ന് സൂറത്ത് നഹ്ലിലെ 39 പറഞ്ഞിരിക്കുന്നതിൽ ഈ രണ്ടർത്ഥത്തിലുള്ള സുജൂദുകളും ഉൾപ്പെടുന്നു. മറ്റൊരു വിധത്തിൽ പറയുന്ന പക്ഷം താഴ്മയും ഭക്തിയും അർപ്പിച്ചുകൊണ്ട് ആരാധനാരൂപത്തിൽ ചെയ്യപ്പെടുന്ന സാഷ്ടാംഗ നമസ്കാരത്തിനും ഏതെങ്കിലും നിർബന്ധത്തിനോ അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമങ്ങൾക്കോ വഴങ്ങിക്കൊണ്ടുള്ള വിധേയത്വത്തിനും സുജൂദ് എന്ന് പറയപ്പെടും. ഇമാം റാഗിബിൻ്റെ അൽ മുഫ്രദാത്തും മറ്റും നോക്കുക. ആകാശഭൂമികളിലുള്ളവർ മംഫിസ് സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞതിൽ മലക്കുകൾ, മനുഷ്യർ, ജിന്നുകൾ എന്നീ ബുദ്ധിവർഗങ്ങളെല്ലാം ഉൾപ്പെടുന്നു. മലക്കുകൾ മുഴുവനും മനുഷ്യരിലും ജിന്നുകളിലുമുള്ള സത്യവിശ്വാസികളും സ്വമനസാലെയും ഇച്ഛയനുസരിച്ചും തന്നെ അള്ളാഹുവിന് ആരാധനയായി സുജൂദ് ചെയ്യുന്നു. കപട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിങ്ങളായി അഭിനയിക്കുന്നവരാകെക്കൊണ്ട് മനമില്ലാ മനസ്സോടെയാണെങ്കിലും അവരും അള്ളാഹുവിന് സുജൂദ് ചെയ്യേണ്ടി വരുന്നു. അതുപോലെ ചില അത്യാപൽ ഘട്ടങ്ങൾ നേരിടുമ്പോൾ തങ്ങളുടെ ഇതര ദൈവങ്ങളെയെല്ലാം മറന്ന് യഥാർത്ഥ ദൈവമായ അള്ളാഹുവിനെ മാത്രം വിളിച്ചുകൊണ്ട് അവന് സുജൂദായി വീഴുവാൻ ബഹുദൈവ വിശ്വാസികളും ചിലപ്പോൾ നിർബന്ധിതരാകാറുണ്ട്. അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി വ്യവസ്ഥകൾക്കു മുന്നിൽ തലകുനിക്കുകയും അവക്ക് വഴങ്ങുകയും ചെയ്യുന്നതിൽ നിന്ന് ആരും ഒഴിവല്ലതാനും. ജീവികളും നിർജീവികളുമടക്കം സകല വസ്തുക്കളും ഈ അർത്ഥത്തിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവർ തന്നെ. നിഴലുകൾ പദാർത്ഥങ്ങളില്ലെങ്കിലും അവ പോലും അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു വച്ചിട്ടുള്ള പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇരിക്കുന്നത്. ഉദാഹരണമായി രാവിലെയും വൈകുന്നേരവും അവയ്ക്ക് ദൈർഘ്യം കൂടുന്നു, പിന്നീട് അവ ചുരുങ്ങുന്നു. ചില പ്രത്യേക അവസരങ്ങളിൽ അവ വലത്തോട്ട് തിരിയുന്നു, മറ്റു ചിലപ്പോൾ ഇടത്തോട്ടും തിരിയുന്നു. അതിലൊന്നും യാതൊരു മാറ്റവും വരുത്തുവാൻ ആർക്കും സാധ്യമല്ല. ഇതെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വത്തെയും പരിശുദ്ധതയെയും വെളിപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങളാണല്ലോ. സൂറത്ത് നഹൽ 48-49, സൂറത്തിൽ ഹജ്ജ് 18 എന്നീ വചനങ്ങളും അവയുടെ വ്യാഖ്യാനവും കൂടി നോക്കുക.
2: വചനം 16.
0: ഉൽ, പറയുക. മൻ, ആരാണ്? റബ്ബു, റബ്ബ്, രക്ഷിതാവ്, നാഥൻ. അസ്സമാവാതി, ആകാശങ്ങളുടെ. വൽ അർദ്ദ്, ഭൂമിയുടെയും. ഉൽ, പറയുക. അല്ലാഹു, അല്ലാഹുവാണ്. ഉൽ, പറയുക. അഫത്തഖദ്തും, എന്നിരിക്കെ അപ്പോൾ നിങ്ങൾ ആക്കിയിരിക്കയാണോ? മിൻ ദൂനിഹി, അവന് പുറമെ. ഔലിയാ, ചില രക്ഷാധികാരികളെ, കാര്യകർത്താക്കളെ. ലാ യംലിക്കൂൻ, സ്വാധീനമാക്കാത്ത. അവർ അധീനമാക്കുന്നില്ല. ലി അംഫുസിഹിം, തങ്ങളുടെ സ്വന്തങ്ങൾക്ക്, തങ്ങൾക്കു തന്നെ. നഫ് അൻ, ഒരു ഉപകാരത്തെ. വലാ ദറൻ, ഒരു ഉപദ്രവത്തെയും ഇല്ല. ഉൽ, പറയുക. ഹൽ യസ്തവി, സമമാകുമോ. അൽ അഅമ, അന്ധൻ. വൽ ബസീർ, കാഴ്ചയുള്ളവനും. അം, അതല്ല, അല്ലാത്ത പക്ഷം. അതോ. ഹൽ തസ്തവി, സമമാകുമോ. അല്ലുലുമാറ്റു, അന്ധകാരങ്ങൾ, ഇരുട്ടുകൾ. വൻ നൂറു, പ്രകാശവും. അം ജഅലു, അതല്ല അവർ ആക്കിയോ. ലില്ലാഹി, അല്ലാഹുവിന്. ശുറകാ, ചില പങ്കുകാരെ. ഖലഖു, അവർ സൃഷ്ടിച്ചിരിക്കുന്നു. കഖൽഖിഹി, അവൻ്റെ സൃഷ്ടി പോലെ. ഫതശാബഹ, എന്നിട്ടു തിരിച്ചറിയാതായി. പരസ്പരം സാദൃശ്യമായി. അൽ ഖൽഖു സൃഷ്ടി. അലൈഹിം അവർക്ക്. ഖുൽ പറയുക. അല്ലാഹു അല്ലാഹു. ഖാലിഖു സൃഷ്ടാവാകുന്നു. കുല്ലി ശൈഇൻ എല്ലാ വസ്തുവിൻ്റെയും. വഹുവൽ വാഹിദു അവനത്രേ ഏകനും. അൽ ഖഹാർ സർവാധികാരിയായ.

0: قل الله خالق كل شيء وهو الواحد القهار.
1: പറയുക, ആരാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ്? പറയുക, അല്ലാഹുവാണ്. അഥവാ എന്നല്ലാതെ മറുപടി പറയുവാനില്ലല്ലോ. പറയുക, എന്നിരിക്കെ തങ്ങളുടെ സ്വന്തങ്ങൾക്കു തന്നെയും ഒരു ഉപകാരമാകട്ടെ ഉപദ്രവമാകട്ടെ ചെയ്യുവാൻ സ്വാധീനമില്ലാത്ത ചില രക്ഷാധികാരികളെ അവന് പുറമെ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയോ? പറയുക, അന്ധനും കാഴ്ചയുള്ളവനും സമമാകുമോ? അല്ലാത്ത പക്ഷം അന്ധകാരങ്ങളും പ്രകാശവും സമമാകുമോ? അതല്ല അള്ളാഹുവിനു ഇവർ പങ്കാളികളെ ഏർപ്പെടുത്തിയിരിക്കുന്നുവോ? അതെ, അവൻ സൃഷ്ടിച്ചതുപോലെ അവർ സൃഷ്ടിച്ചിട്ട് ഇവർക്ക് സൃഷ്ടികൾ തമ്മിൽ തിരിച്ചറിയാതായിരിക്കുന്നുവോ? പറയുക, അള്ളാഹുവത്രേ എല്ലാ വസ്തുവിൻ്റെയും സൃഷ്ടാവ്. അഥവാ വേറെ സൃഷ്ടാവേ ഇല്ല. അവനത്രേ സർവാധികാരിയായുള്ള ഏകനും.
2: ബഹുദൈവ വിശ്വാസിയെ അന്ധനോടും, ബഹുദൈവ വിശ്വാസത്തെ അന്ധകാരത്തോടും, സത്യവിശ്വാസിയെ കാഴ്ചയുള്ളവനോടും, സത്യവിശ്വാസത്തെ പ്രകാശത്തോടും ഉപമിച്ചിരിക്കുകയാണ്. ഈ വചനത്തിലെ ആശയം ഒരു വിശദീകരണവും കൂടാതെ സ്വയം വ്യക്തമാകുന്നു.
3: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി.
4: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം, പ്രൊഫസർ ഹാരിസുബിന് സലീം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 902-0840-840. www.peaceradio.com.
8: لله من أسمائه 90
6: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുറാനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെയുണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ആൻഡ്രോയിഡ് ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ചയായും.

0: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. ഹൃദയവസന്തം, സൂറത്തു യാസീൻ 61-62 ആയത്തുകളെ അടിസ്ഥാനമാക്കി നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
1: വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅനി ഉബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. وَلَقَدْ أَضَلَّ مِنْكُمْ جِبِلًّا كَثِيرًا أَفَلَمْ تَكُونُوا تَعْقِلُونَ. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാർ, സൂറത്ത് യാസീനിലെ 2 ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത്. 61-62 ആയത്തുകൾ. കഴിഞ്ഞ ആയത്തുകളിൽ ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാകും, ഓർമ്മയുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വർഗത്തെ സംബന്ധിച്ച്, സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങളെക്കുറിച്ച്, തുടർന്ന് നരകാവകാശികളെക്കുറിച്ച്, ആ കുറ്റവാളികൾ നരകത്തിൽ അകപ്പെടാനുണ്ടായ കാരണം ഒരു ചോദ്യരൂപത്തിൽ അള്ളാഹു 60-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നതും എല്ലാം കഴിഞ്ഞ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത 2 ആയത്തുകളിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അലം അഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅ്ബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വു മുബീൻ. പിശാജ് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ആദമിൻ്റെ മക്കളെ, അതുകൊണ്ട് നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത് എന്ന് നാം നിങ്ങളോട് കരാർ ചെയ്തിരുന്നില്ലേ, നിങ്ങളോട് അനുശാസിച്ചിരുന്നില്ലേ എന്നാണ് 60-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നത്. നരകത്തിൽ പ്രവേശിക്കുന്ന നരകാവകാശികളോടാണ് ഈ ചോദ്യമെന്ന് തൊട്ടുമുമ്പുള്ള ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിശാചിനെ ആരാധിക്കരുത്, അതല്ലെങ്കിൽ പിശാചിന് കീഴ്പ്പെട്ട് ജീവിക്കരുത്, കുറ്റവാളികളായി നിങ്ങൾ മുന്നോട്ടു പോകരുത് എന്നൊക്കെ പറയുമ്പോൾ ഇനി ഏതു മാർഗമാണ് സ്വീകരിക്കേണ്ടത്, ഏതു വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്, ഏതാണ് ശരിയായ മാർഗം, അതാണ് ഈ 61-ാമത്തെ ആയത്തിലൂടെ ചുരുങ്ങിയ വാക്കുകളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥത്തിലേക്കും ആശയത്തിലേക്കും കടക്കുന്നതിനു മുമ്പ് 61-62 ആയത്തുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാം. വഅനി ഉബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം വലഖദ് അദല്ല മിൻകും മിൻകും എന്നിടത്തും ജിബില്ലൻ കസീറ എന്നുള്ളിടത്തും, മിൻകും എന്നതിലെ കും എന്ന കാഫ്, അതിനു മുമ്പ് സുക്കൂനുള്ള നൂനാണ് വന്നിട്ടുള്ളത്, മിൻ അതിലെ സുക്കൂനുള്ള നൂന്, കസീറ എന്ന ക അതിനു മുമ്പ് ജിബില്ലൻ എന്നതിലെ തൻവീനാണ് വന്നിട്ടുള്ളത്. ഈ നൂനിനെയും തൻവീനിനെയും അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. ഖാഫിന് മുമ്പ് സുക്കൂനുള്ള നൂനോ തൻവീനോ വന്നാൽ അങ്ങനെയാണ് ഓതേണ്ടത്. ഇഹ്ഫ ഉംബിഉന്ന എന്ന് അതിന് സാങ്കേതികമായി പറയും. ആ വാക്ക് ഓർത്തിരിക്കുക എന്നതിനപ്പുറം അവിടെ എങ്ങനെ ഓതണം എന്ന് അറിഞ്ഞിരിക്കലാണ് പ്രധാനം. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറാ. തെറ്റായ പാരായണം. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറാ, അത് തെറ്റായ പാരായണമാണ്. മിൻകും ജിബില്ലൻ കസീറാ. ശരിയായ രൂപം അദല്ല മിൻകും ജിബില്ലൻ കസീറാ. മിൻകും ജിബില്ലൻ കസീറാ. ആ രൂപത്തിൽ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വ അനിഅബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്വാൻ, പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് കൽപ്പിച്ചിരുന്നില്ലേ? പിന്നെ ആരാധിക്കാനാണ് ആവശ്യപ്പെട്ടത്? വ അനിഅബ്ദൂനി അബദ യഅബുദു ഇബാദത്ത് എന്നതിൻ്റെ അർത്ഥം ആരാധിക്കുക. അള്ളാഹു മനുഷ്യരോട് അനുശാസിച്ചിരുന്നത്, ആദം സന്തതികളോട് ആവശ്യപ്പെടുന്നത്, കൽപ്പിക്കുന്നത് വ അനിഅബ്ദൂനി, എന്നെ നിങ്ങൾ ആരാധിക്കുവിൻ. അള്ളാഹു പറയുകയാണ് എന്നെ നിങ്ങൾ ആരാധിക്കുവിൻ. ഉഅബ്ദു നിങ്ങൾ ആരാധിക്കുവിൻ, നീ എന്നെ. ഹാദാ ഇതാകുന്നു സിറാത്തുൻ മാർഗം, മുസ്തഖീം നേരായ ചൊവ്വായ വക്രതയില്ലാത്ത വളവില്ലാത്ത മാർഗം. ഏതാണ് നേരായ മാർഗം? ഏതാണ് ശരിയായ വഴി? വ അനിഅബ്ദൂനി എന്നെ നിങ്ങൾ ആരാധിക്കുക. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് ശരിയായ മാർഗം. ഓരോ ദിവസവും നമസ്കാരത്തിൽ അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഫാത്തിഹ എന്ന വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായം, ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം. ധാരാളം മഹത്വങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനും വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചു തന്ന അധ്യായം. ആ അധ്യായത്തിലെ സുപ്രധാനമായ പ്രാർത്ഥന, ഓരോ നമസ്കാരത്തിലും നെഞ്ചത്തു കൈവച്ചൊരു വിശ്വാസി ഉരുവിടുന്നു, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ വഴി കാണിക്കണമേ. ഏതാണ് സിറാത്തുൽ മുസ്തഖീം? അതാണ് അള്ളാഹു നമുക്കിവിടെ പഠിപ്പിച്ചിരുന്നു. വ അനിഅബ്ദൂനി, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക, എന്നെ ആരാധിക്കുക. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് സംസാരിക്കുന്നത്, തൊട്ടിലിൽ നിന്ന് സംസാരിക്കുന്നത് വിശദീകരിക്കുമ്പോൾ, സൂറത്തു മറിയമിലും തൻ്റെ സമൂഹത്തോട് സംവദിക്കുന്നത് വിശദീകരിച്ചുകൊണ്ട് സൂറ ആലു ഇംറാനിലും പറയുന്നത് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. എന്താ ഈസാ നബി പഠിപ്പിച്ചത്? ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹ് ഹാദാ സിറാത്തും മുസ്തഖീം. ഇന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹുവാകുന്നു, റബ്ബി വറബ്ബുക്കും എന്റെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവും അള്ളാഹുവാണ്. ഫഅബ്ദൂഹ്, അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുവിൻ. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാകുന്നു നേരായ മാർഗം. ഏതൊരു സിറാത്തും മുസ്തഖീമിന് വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സിറാത്തും മുസ്തഖീമിൻ്റെ അടിത്തറ, അതിൻ്റെ അസ്ല്, അതിൻ്റെ ഒന്നാമത്തെ ഭാഗം, അത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദാണ്. ലോകത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തത്വം, മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം, സ്വർഗനരകങ്ങളിലേക്ക് വേർതിരിക്കപ്പെടുന്ന മനുഷ്യ ജിന്നുവർഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും ഗൗരവമുള്ള ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നത്തേക്കാൾ വലിയ പ്രശ്നം എന്ന് പറയാൻ സാധിക്കാവുന്ന, ഇപ്പോൾ മഴയ്ക്കുവേണ്ടി ആളുകൾ കീണുകൊണ്ടിരിക്കുകയാണ്, വെള്ളത്തെക്കുറിച്ച് ഗൗരവപരമായി ചിന്തിക്കുകയാണ്, വെള്ളത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. വെള്ളം മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യജീവന്റെ ഘടകമാണ് വെള്ളം. വായു മനുഷ്യന്റെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്. വായുവില്ലെങ്കിൽ ജീവനില്ല, വെള്ളമില്ലെങ്കിൽ ജീവനു നിലനിൽപ്പില്ല. എന്നാൽ വായുവിനേക്കാൾ വെള്ളത്തേക്കാൾ പ്രധാനമാണ് തൗഹീദ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത്. വെള്ളമില്ലെങ്കിൽ സംഭവിക്കുക മരണമാണ്. വായു ലഭിച്ചില്ലെങ്കിൽ സംഭവിക്കുക ആത്മാവ് നഷ്ടപ്പെട്ടു പോകും, ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്നതു മാത്രമാണ്. തൗഹീദില്ലെങ്കിലോ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നിടത്ത് വീഴ്ച സംഭവിച്ചാലോ? അനശ്വരമായി അനന്തമായി നരകത്തിൻ്റെ പിറകായി കഴിയേണ്ടി വരും. സ്വർഗം അവന് നിഷിദ്ധമാകും. എന്നെന്നും നരകത്തിൽ അതിൻ്റെ ചൂടും വേദനയും യാതനകളും പീഡനങ്ങളും സഹിച്ച് കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യമാകും മനുഷ്യനുണ്ടാവുക. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ശബ്ദം ശവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളും മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വഅനിഅബുദൂനീ ഹാദാ സിറാത്തും മുസ്തഖീം. ഒരു അര സെക്കൻഡ് കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് ഓതി തീർക്കാവുന്ന ഈ ആയത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഈ ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഇസ്ലാമിൻ്റെ അസുൽ. അള്ളാഹു അല്ലാതെ ആരാധകർക്കർഹൻ മറ്റാരുമില്ല. ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് മനുഷ്യരാശി സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. എന്തിനു വേണ്ടി അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടി. സൂറ ദാരിയാത്തിലെ ആയത്ത് വളരെ പരിചിതമാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചത് എന്നെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടിയാണ്, അള്ളാഹുവെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യ ജിന്നുവർഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എത്ര പ്രവാചകന്മാരെ അള്ളാഹു മനുഷ്യരിലേക്ക് നിയോഗിച്ചു? ലക്ഷത്തിൽ പരം നബിമാർ. എന്തിനാ നബിമാർ നിയോഗിക്കപ്പെട്ടത്? വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ നഫഅബുദൂൻ. ലക്ഷത്തിൽ പരം പ്രവാചകന്മാരെയും നൂറുകണക്കിന് മുർസലുകളെയും അള്ളാഹു നിയോഗിച്ചത് ഇലാ ഇലാഹ ഇല്ലല്ലാ സ്ഥാപിക്കാനാണ്. ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബുദൂഹ്. അള്ളാഹുവിനെ, എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ ആരാധിക്കുവിനെന്ന് പഠിപ്പിക്കാനാണ്. വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു, വിശുദ്ധ ഖുർആൻ, ഈസാ നബിക്ക് അവതരിക്കപ്പെട്ട ഇഞ്ചീൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ തൗറാത്ത്, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ട സബൂർ, പേര് അറിയാവുന്നതും അറിയാത്തതുമായ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ, ഫി സുഹഫി ഇബ്രാഹീം വ മൂസ, ഇബ്രാഹിം നബിയുടെ താളുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരം നൽകുന്നുണ്ട്. എന്തിനാണ് വേദഗ്രന്ഥങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടിയാണ്. അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്നു പഠിപ്പിക്കാൻ വേണ്ടിയാണ്. മനുഷ്യൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡം അത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്രക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ അഖാസിരീൻ. പ്രവാചകനെ, നിങ്ങൾക്കും നിങ്ങൾക്ക് മുമ്പ് വന്ന മുഴുവൻ പ്രവാചകന്മാർക്കും വഹി നൽകിയിട്ടുണ്ട്. ശിർക്കു ചെയ്താൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന അടിസ്ഥാന പ്രശ്നത്തിൽ, ഏറ്റവും അടിസ്ഥാനപരമായ വിഷയത്തിൽ ഒരു പാകപ്പിഴവ് സംഭവിച്ചാൽ അവൻ്റെ മുഴുവൻ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. അവൻ 365 ദിവസവും രാത്രി നമസ്കരിക്കുന്നവനായിരുന്നാലും ശരി, അവൻ കോടാനക്കോടി രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവനായിരുന്നാലും ശരി, എത്ര ലക്ഷങ്ങൾക്ക് അഭയം നൽകുന്നവനായിരുന്നാലും ശരി, എത്ര മനോഹരമായ സുന്ദരമായ സ്വഭാവ ഗുണങ്ങളുടെ സവിശേഷതകളുടെ ഉടമയായിരുന്നാലും ശരി, ഏതു വലിയ നീതിയുടെ ധർമ്മത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നവനായിരുന്നാലും ശരി, അടിത്തറ തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളിടത്ത് വീഴ്ച സംഭവിച്ചാൽ എല്ലാ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. ഒന്നുപോലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അല്ലേ, നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും ഒന്നാമത്തെ മാനദണ്ഡമാണ് ഈ ചെറിയ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. വഅനിഅബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. എന്നെ നിങ്ങൾ ആരാധിക്കുവിൻ, അതാകുന്നു നേരായ മാർഗം. എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുവിൻ, അതാകുന്നു ശരിയായ മാർഗം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു, മൻ ബാ മാ തലാ യുശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന. അള്ളാഹുവിൽ പങ്കുചേർക്കാതെ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് പോലെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ആരാണോ ജീവിച്ചത്, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ മാ തൈശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖലന്നാർ, അള്ളാഹുവിൽ ആരെങ്കിലും പങ്കുചേർത്താൽ, അങ്ങനെ ആരെങ്കിലും മരിച്ചുപോയാൽ അവൻ നരകത്തിലായിരിക്കും. അള്ളാഹുവിൽ പങ്കുചേർക്കാതെ ആരെങ്കിലും മരണം വരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ട് ആരെങ്കിലും മരിച്ചുപോയാൽ അവൻ നരകത്തിലാണ്. സ്വർഗപ്രവേശനത്തിൻ്റെ മാനദണ്ഡവും നരകത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ മാനദണ്ഡവും തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. വ അനിഅബുദൂനി ഹാദാ സിറാത്തു മുസ്തഖീം എന്ന അടിസ്ഥാന തത്വമാണ്. അതുകൊണ്ട് ഒരു ചെറിയ വാചകങ്ങളാണ് ഈ ആയത്തിലുള്ളത്. പക്ഷേ ലോകത്ത് ഏറ്റവും ഗൗരവമുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ് അള്ളാഹു ഇതിലൂടെ പഠിപ്പിക്കുന്നത്. വാക്കുകളുടെ അർത്ഥം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വ അനിഅബുദൂനി, എന്നെ ആരാധിക്കണമെന്നും, ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാകുന്നു നേരായ മാർഗം, ഇതാകുന്നു ശരിയായ വഴി. അതുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്നതിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ അത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ പരലോക വിജയം എന്നാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നമുക്ക് വലിയ അബദ്ധങ്ങൾ സംഭവിക്കുന്നു. ആരാധനയുടെ വിവിധ ഭാഗങ്ങളിൽ പല അംശങ്ങളും അള്ളാഹു അല്ലാത്തവർക്ക് പോകുന്നു. നർച്ചകൾ, വഴിപാടുകൾ, പ്രാർത്ഥനകൾ, സഹായതേട്ടങ്ങൾ, സത്യം ചെയ്യലുകൾ, ഇതെല്ലാം അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകുന്നില്ല. റബ്ബിനു മാത്രം അവകാശപ്പെട്ടതാണ്. അള്ളാഹുവിനെ മാത്രമാണ് ആ കാര്യങ്ങളിൽ ഞാൻ ആശ്രയിക്കുന്നതും അവലംബിക്കുന്നതും എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് നമ്മുടെ പരലോക വിജയം എന്ന് നമ്മൾ തിരിച്ചറിയുക. അടുത്ത ആയത്ത് ശ്രദ്ധിക്കൂ. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറ അഫലം തകൂനൂ താഖിലൂൻ. വലഖദ്, ഖദ് എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ? തീർച്ചയായും. വലഖദ് എന്ന് പറഞ്ഞാലും തീർച്ചയായും, ലാമ് വരുന്നതോടുകൂടെ ഒന്നുകൂടെ ശക്തി കൂടി, നിശ്ചയമായും. അദല്ല, വാക്ക് ഓർമ്മയുണ്ടാകും, ദലാലത്ത്, ദാല്ല്, മുദില്ല്, അതൊക്കെ അതിൻ്റെ വകഭേദങ്ങളാണ്. അദല്ല എന്ന് പറഞ്ഞാൽ വഴിപിഴപ്പിച്ചു, വല്ല എന്ന് പറഞ്ഞാൽ വഴിപിഴച്ചു. വലഖദ് അദല്ല, നിശ്ചയമായും വഴിപിഴപ്പിച്ചിട്ടുണ്ട്, മിങ്കും, നിങ്ങളിൽ നിന്ന്, ജിബില്ലൻ, സംഘങ്ങളെ, കസീറൻ, ധാരാളം, നിങ്ങളിൽ നിന്നുള്ള ധാരാളം വിഭാഗങ്ങളെ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. അഫലം തക്കൂനു, നിങ്ങളാകുന്നില്ലേ, താഖിലൂൻ, ചിന്തിക്കുന്നവർ, നിങ്ങൾ ചിന്തിക്കുന്നവരാകുന്നില്ലേ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ. വലഖദ്, തീർച്ചയായും, അതല്ല, അവൻ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. ആരാണ് വഴിപിഴപ്പിച്ചത്? ഇന്നഹൂലക്കും അദുവും മുബീൻ എന്നതിൻ്റെ തൊട്ടുമുമ്പുള്ള ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു വെച്ചു പിശാജിനെ കുറിച്ചാണ്. പിശാജ് വഴിപിഴപ്പിച്ചിട്ടുണ്ട് ജിബില്ലൻ കസീറ, ധാരാളം സംഘങ്ങളെ, ധാരാളം സൃഷ്ടികളെ. ജിബില്ലൻ എന്നതിന് മുഫസ്സറുകൾ നൽകുന്ന വിശദീകരണം ഖൽഖൻ, സൃഷ്ടികൾ എന്നാണ്. ധാരാളം സൃഷ്ടികളെ, ധാരാളം വിഭാഗങ്ങളെ മുമ്പ് അവൻ വഴിപിഴപ്പിച്ചിട്ടുണ്ട്, അഥവാ പിശാജ് വഴിപിഴപ്പിച്ചിട്ടുണ്ട്. അഫലം തകൂനു താഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാകുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അതാണ് ശരിയായ മാർഗമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുമ്പോൾ അതോടൊപ്പം ചേർത്തു വെക്കുന്ന സുപ്രധാനമായ ഒരു കാര്യം, എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? അള്ളാഹു മുശ്രിക്കുകൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗത്തെ സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹുവോടൊപ്പം മറ്റുള്ളവരെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ ആരാധിക്കുന്ന ഒരു ജനവിഭാഗത്തെ പ്രത്യേകമായി റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മുശ്രിക്കുകൾ ഉണ്ടായത്? എങ്ങനെയാണ് ബഹുദൈവ വിശ്വാസികൾ ഉണ്ടായത്? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചകൾ നേരുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് അവരെ പിടിച്ച് സത്യം ചെയ്യുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്ന, അള്ളാഹു അല്ലാത്ത വസ്തുക്കളിൽ തവക്കുൽ ചെയ്യുന്ന വിഭാഗങ്ങൾ എങ്ങനെ ഉണ്ടായി? വിഗ്രഹാരാധന എങ്ങനെയുണ്ടായി? മഹാന്മാർ ആരാധിക്കപ്പെടുന്ന സമ്പ്രദായം എങ്ങനെയുണ്ടായി? മരങ്ങളും കബറുകളും ജാറങ്ങളും ആരാധിക്കപ്പെടുന്ന സംവിധാനങ്ങൾ എങ്ങനെയുണ്ടായി? അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, കരുതലോടുകൂടിയിരിക്കേണ്ടത്. പിശാജ് മനുഷ്യരെ ശിർക്കിലേക്ക് കൊണ്ടുപോകും. മുൻകഴിഞ്ഞ സമൂഹങ്ങളെ വഴിപിഴപ്പിച്ചത് പിശാജാണ്. ധാരാളം ജനവിഭാഗങ്ങളെ പിശാജ് വഴിപിഴപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരാരാധിക്കുന്ന ആരാധനാ രീതികളിലേക്ക് പിശാജ് കൊണ്ടുപോയിട്ടുണ്ട്. ആദനബി അലൈഹിസ്സലാം വരുമ്പോൾ ഭൂമിയിൽ മനുഷ്യരാരുമില്ല. ആദനബിയാണ് ഒന്നാമത്തെ മനുഷ്യൻ. ആദനബി അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണ്. ആദനബി അലൈഹിസ്സലാത്തു വസ്സലാം മുവഹ്ഹിദാണ്, മുഅ്മിനാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന വ്യക്തിയാണ്. പിന്നെങ്ങനെയാണ് ആദം നബിയുടെ മക്കളിലേക്ക് ശിർക്ക് കടന്നു വന്നത്? എങ്ങനെയാണ് ആദം നബിയുടെ സന്താന പരമ്പരയിൽ നിന്ന് മുവഹ്ഹിദായ പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുതുകിൽ നിന്ന് രൂപം കൊണ്ട മക്കളിൽ എങ്ങനെ മുശ്രിക്കുകളുണ്ടായി, ശിർക്കുണ്ടായി? അവിടെയാണ് പിശാജ് പ്രവർത്തിച്ചത്. സൂറത്തു നൂഹിലെ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഉം വലാ യഗൂസ യഊക നസ്ര എന്ന ആയത്തിന് മുഫസ്സിറുകൾ നൽകുന്ന വിശദീകരണം നമുക്ക് കാണാൻ കഴിയും. ധാരാളം മുഫസ്സിറുകൾ അതിനെ, ആ ആയത്തിനെ വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരുന്നു. വദ്ദിനെയും സുവാഇനെയും യഊഖിനെയും യഊസിനെയും നസ്റിനെയും നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് നോഹ നബിയുടെ ജനത, അവിടുത്തെ പ്രമാണിമാർ, അവിടുത്തെ ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ ആരാണ്, എന്താണ് വദ്ദ്, എന്താണ് സുവാ, ആരാണ് യഊഖ്, യഊസ്, നസ്, അത് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആളുകൾ, കാനു ഖൗമൻ സ്വാലിഹീന ബൈന ആദം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മക്കളിൽപ്പെട്ട നല്ലവരായ സ്വാലിഹകളായ ആളുകളായിരുന്നു അവർ. അവര് മരിച്ചു, അവരുടെ കാലം കഴിഞ്ഞു. അപ്പോൾ പിശാജ് വന്നു, എന്താണ് ആ നല്ല മനുഷ്യന്മാർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തത്? അവരുടെ ചിത്രങ്ങൾ വരക്കാത്തതെന്ത്? അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കാത്തതെന്ത്? അവർ ഓർക്കാൻ വേണ്ടി രൂപങ്ങളുണ്ടാക്കി, ചിത്രങ്ങളുണ്ടാക്കി. ആ തലമുറ കഴിഞ്ഞുപോയി അടുത്ത തലമുറ രൂപപ്പെട്ടു, അടുത്ത തലമുറ വന്നു. ആരാണ് ഈ മനുഷ്യരെന്നറിയാത്ത അടുത്ത തലമുറ? എന്തിനു വേണ്ടിയാണ് ഇവരുടെ രൂപങ്ങളും ചിത്രങ്ങളും തങ്ങളുടെ പിതാക്കന്മാരും പൂർവ്വപിതാക്കന്മാരും പിശാചിൻ്റെ ദുർബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയത് എന്ന് തിരിച്ചറിയാത്ത ഒരു തലമുറ രൂപപ്പെട്ടു, പുതിയ തലമുറകളുണ്ടായി. അപ്പോൾ ആ തലമുറകളെ മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ഫജാഅഹുമു ശൈത്വാൻ, പിശാജ് അവരുടെ അടുത്ത് വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, കാന ആബാഉകും യഅബുദൂനഹ, ഈ രൂപങ്ങളും ചിത്രങ്ങളും വദ്ദിൻ്റെ യഊഖിൻ്റെ യഊസിൻ്റെ നസ്റിൻ്റെ മുൻകാലങ്ങളിൽ മരിച്ചുപോയ മഹാന്മാരായ നല്ല മനുഷ്യന്മാരുടെ രൂപങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചത്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചത്, കാന ആബാഉകും യഅബുദൂനഹ, നിങ്ങളുടെ വാപ്പമാർ, നിങ്ങളുടെ പിതാക്കന്മാർ ഇവയെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെ ആരാധിച്ചിരുന്നു. ഫതർഹമുഹും, അപ്പോൾ അവർക്ക് കാരുണ്യം ലഭിച്ചു ഇവരുടെ അടുത്ത് നിന്ന്. വതസ്ഖൈഹിമുൽ മത്വർ, അവർക്ക് ധാരാളമായി മഴ ലഭിച്ചു. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് കാരുണ്യം ലഭിക്കാൻ, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് മഴ ലഭിക്കാനുണ്ടായ കാരണം ഈ വിഗ്രഹങ്ങളെ ആരാധിച്ചതുകൊണ്ടാണ്. ഫഅബദൂഹ, അങ്ങനെ അവർ ആ വിഗ്രഹങ്ങൾ ആരാധിച്ചു തുടങ്ങി. ഫബ്തദ ഇബാദത്തുൽ ഔസാനി മിൻ ദാലികൽ വഖ്സ്, അന്നു മുതലാണ് വിഗ്രഹാരാധനയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ടത്. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറ, ധാരാളം വിഭാഗങ്ങളെ അവൻ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ വഴിപിഴപ്പിക്കലുണ്ടായത്. നോഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വിഗ്രഹാരാധക സമൂഹത്തിലേക്കാണ് കടന്നു വന്നത്. ഒന്നാമത്തെ വിഗ്രഹാരാധക സമൂഹത്തിലേക്ക് കടന്നു വന്ന ഒന്നാമത്തെ റസൂൽ നോഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. പിശാജ് ദുർബോധനം നടത്തി വഴിതെറ്റിച്ച് വിഗ്രഹാരാധന കൊണ്ടുവന്നു. മുവഹ്ഹിദുകളിൽ നിന്ന്, മുവഹ്ഹിദുകളുടെ സന്താന പരമ്പരയിൽ നിന്ന് മുശ്രിക്കുകളെ പിശാജ് ഉണ്ടാക്കി. നൂഹ് നബിയെ 950 വർഷ കാലഘട്ടത്തിലെ പ്രബോധനത്തിനു ശേഷം നൂഹ് നബിയെയും വിശ്വാസികളെയും അള്ളാഹു രക്ഷപ്പെടുത്തി. എല്ലാ വിശ്വാസികളും പ്രളയത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ മരിച്ചു. ഇനി ഭൂമിയിൽ അവശേഷിക്കുന്നത് മുവഹ്ഹിദുകളായ, മുഅ്മിനുകളായ നോഹ നബിയും നോഹ നബിയുടെ അനുചരന്മാരും മാത്രമാണ്. പക്ഷേ പിന്നീടും സ്വാലിഹിനബി വരേണ്ടി വന്നു. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിയോഗമുണ്ടായി. പല പ്രവാചകന്മാരെ പിൽക്കാലഘട്ടത്തിലും അള്ളാഹു നിയോഗിച്ചു. എന്തുകൊണ്ട്? അവരിലേക്ക് ശിർക്ക് വന്നതെങ്ങനെ? പിശാജ് തന്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നതാണ്, വഅനഅബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, ആദം സന്തതികളെ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക, ഇതാണ് നേരായ മാർഗം. നിങ്ങൾ കരുതിയിരിക്കേണ്ടത്, നിങ്ങൾ സൂക്ഷിച്ചിരിക്കേണ്ടത്, വലഖദ് തീർച്ചയായും, അദല്ല മിൻകും, നിങ്ങളിൽ നിന്ന് ജിബില്ലൻ കസീറ, ധാരാളം സൃഷ്ടികളെ, ധാരാളം വിഭാഗങ്ങളെ പിശാജ് വഴിപിഴപ്പിച്ചിട്ടുണ്ട്. അഫലം തക്കൂനു താഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നവരാകുന്നില്ലേ? ഒരിക്കൽ കൂടെ ആയത്തുകളുടെ ആയത്തിൻ്റെ അർത്ഥം പറയാം. വഅനഅബുദൂനി, നിങ്ങളെന്നെ ആരാധിക്കുവിൻ. അങ്ങനെയും ആദം സന്തതികളോട് നാം അനുശാസിച്ചിരുന്നു. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാകുന്നു നേരായ മാർഗം. വലഖദ് തീർച്ചയായും, അദല്ല മിൻകും ജിബില്ലൻ കസീറ, നിങ്ങളിൽ നിന്നുള്ള ധാരാളം വിഭാഗങ്ങളെ അവൻ അഥവാ പിശാജ് വഴിവിടപ്പിച്ചിട്ടുണ്ട്. അഫലം തക്കൂനു താഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നവരാകുന്നില്ലേ? ഒരു തവണ കൂടെ പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. കയ്യിൽ ഫോണിൽ ഖുർആൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ, കയ്യിൽ മുസ്ഹഫുള്ളവർ, സൂറത്തു യാസീൻ മനഃപ്പാടമുള്ളവർ, കൂടെ ഒന്ന് ഓതുക. أعوذ بالله من الشيطان الرجيم وأن اعبدوني هذا صراط مستقيم ولقد أضل

0: അള്ളാഹുവെ മാത്രം ആരാധിച്ച് യഥാർത്ഥ മുവഹ്ഹിദുകളായി മരണം വരെ ജീവിക്കാനും സ്വർഗത്തിൽ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടാനും നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: ذمن فقري واضطراري.
2: നമ്മൾ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു യാസീൻ 61-62 വചനങ്ങൾ അടിസ്ഥാനമാക്കി ഹൃദയവസന്തത്തിൽ ക്ലാസ് എടുത്തത് നിഷാദ് സലഫി.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന്

0: വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽഗാമിദി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സാധാരണ ഖിറാഅത്തിൽ ധാരാളം അബദ്ധങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് ക്ലാസുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. അത് ശരിയാക്കുവാനും തജ്വീദും മഖ്റജും അനുസരിച്ച് കൃത്യമായ പാരായണം നടത്തുവാനും ഒരുപക്ഷെ ഇത്തരം ക്ലാസുകൾ നമുക്ക് ഉപകരിച്ചേക്കാം, അല്ലാഹു സ്വീകരിക്കട്ടെ. സൂറത്തുൽ ഖലമിലെ 15 മുതലുള്ള ആയത്താണ് ഇൻഷാ അല്ലാ ഇന്ന് എടുക്കുന്നത്.

0: 15-ാമത്തെ ആയത്തിൽ ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവലീൻ. ഓതുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇദാ തുത്ല, ഇവിടെ താഇന് സുക്കൂനാവുമ്പോൾ തുത്ല എന്നല്ല പറയേണ്ടത്, തുത്ല. ഇദാ തുത്ല അലൈഹി, ഖൽഖല ചെയ്യാൻ പാടില്ല. അലൈഹി ആയാതുന ഖാല അസാതീറു, അലൈഹി ആയാതുന ഖാല, അവിടെ ഖാഫിൻ്റെ ഉച്ചാരണം ഖാല അസാതീറു അല്ല, ഖാല അല്ല ഖാല. അസാതീറു എന്നതിന് പകരം അസാതീറു അല്ല പറയേണ്ടത്, അസാതീറു. അധികവും നമ്മുടെ പാരായണത്തിൽ അസാതീറു എന്നാണ് ഉണ്ടാവുക, അസാതീറുൽ അവലീൻ. അപ്പോൾ അസാതീറു എന്ന് തന്നെ പറയുക. അൽ അവലീൻ, ഇവിടെ മറ്റൊരബദ്ധം, അസാതീറുൽ അവലീൻ എന്ന് കൂട്ടി ഓതുമ്പോൾ അധികം ആളുകളും അസാതീറുൽ അവലീൻ എന്ന് പറയുന്നു. അസാതീറുൽ അവലീൻ, ലവലീൻ അല്ല ഔവലീൻ, ഹംസയെ കൊണ്ടാണ് പറയേണ്ടത്. അസാതീറുൽ അവലീൻ.
1: ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവലീൻ.
0: 16-ാമത്തെ ആയത്തിൽ സനസിമുഹു അലൽ ഖുർത്തൂം, ഇവിടെ സനസിമുഹു അലൽ ഖുർത്തൂം ഓതുമ്പോൾ സനസിമുഹു ഹാഇൻ്റെ ഉച്ചാരണം കൃത്യമല്ല, അതുപോലെ ഖുർത്തൂം എന്നതിലെ ഖാ ത്വാഇന് പകരം താ. പ്രധാനമായിട്ടും രണ്ട് തെറ്റാണ് ഉണ്ടാവുക, ഒന്ന് ഖാ മറ്റൊന്ന് ത്വാ. ഖുർത്തൂം ഖുർത്തൂം എന്ന് തന്നെ ഉച്ചരിക്കണം, സനസിമുഹു അലൽ ഖുർത്തൂം.
1: ഇന്ന ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന, അസ്ഹാബ സ്വാദ്.
0: അതുപോലെ തന്നെ ഇത് അഖുസമു എന്നതിലെ ഖാഫ് അഖുസമു അല്ല, ഇത് അഖുസമു.
1: ലയസ്രിമുന്നഹ സ്വാദിനെ ശ്രദ്ധിക്കണം, ലയസ്രിമുന്നഹ സ്വാദ്, ലയസ്രിമുന്നഹ അല്ല. മുസ്ബിഹീൻ സ്വാദിനെ ശ്രദ്ധിക്കണം, അവിടെയും മുസ്ബിഹീൻ അല്ല, മുസ്ബിഹീൻ ഹും സ്വാദും. മുസ്ബിഹീൻ സ്വാദ്, അതുപോലെ ഹ.
0: ഇതിങ്ങനെ പറയാൻ കാരണം നമ്മളൊക്കെ ഓതുന്നത് ഇന്ന ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന, ഇത് അക്സമു ലേസിരി മുന്നഹ മുസ്ബിഹീൻ ഈ രൂപത്തിലായിരിക്കും. സാധാരണക്കാർക്ക് എന്തായാലും ഇങ്ങനെ തന്നെയാണ് ഓതുക. അപ്പോൾ എത്രയോ തെറ്റുകളാണ് വരിക, അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞ പദങ്ങൾ തന്നെ ഒരുപക്ഷെ ധാരാളം പ്രാവശ്യം വരുന്നുണ്ട്. പക്ഷേ ഏത് സൂറത്തിൽ ഏതായത്തിൽ നമ്മൾ ഓതുന്നുവോ അവിടെ ഒരു നമുക്ക് നമ്മുടേതായിട്ടുള്ള തെറ്റുകളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇൻ

പതിനെട്ടാമത്തെ ആയത്തിൽ വലാ യസ്തസ്നൂൻ, ഇവിടെ വലാ യസ്തസ്നൂൻ, യസ്തസ്നൂൻ പറയേണ്ടത് യസ്തസ്നൂൻ, സ എന്ന അക്ഷരത്തിന് പകരം സീൻ, അതും തെറ്റാണ്. ഫതാഫ അലൈഹ തായിഫു മിർ റബ്ബിക വഹും നായിമൂൻ, ഇവിടെ ഫതാഫ അലൈഹ തായിഫുൻ, അവിടെയും ത്വാ, രണ്ടിലെയും ത്വാ എന്ന അക്ഷരമാണ് ശ്രദ്ധിക്കേണ്ടത്. ത്വാ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരണം. ഇനി തായിഫുൻ, അവിടെ മദ് മുത്തസിലുണ്ട്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ വരുമ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ നിർബന്ധമാണ്. ഇനി തായിഫുൻ മിൻ റബ്ബിക, തായിഫുൻ അവിടെ ഫഅമിൽ ലമ്മു തൻവീനാണ്, ശേഷം മീമ്, ഇങ്ങനെ വരുമ്പോൾ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. തായിഫുൻ മിൻ റബ്ബിക. ഇനി മിൻ റബ്ബിക്ക്, ഇവിടെ മിൻ റബ്ബിക്ക അല്ല, മിർ റബ്ബിക് എന്നാണ് പറയേണ്ടത്. സുക്കൂനുള്ള നൂനിന് ശേഷം റാ വന്നാൽ ഇദ്ഗാം ബിലാഗുന്ന, അവിടെ മണിക്കാതെ നൂനിനെ റായിലേക്ക് കൂട്ടിലയിപ്പിക്കണം. മിർ റബ്ബിക് വഹും നായിമൂൻ, വഹും നായിമൂൻ മദ് മുത്തസിലാണ്, ശ്രദ്ധിക്കുക ഒന്നുകൂടെ.

0: സൂറത്തുൽ ഖലമിലെ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ലാ നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുഷുക്കൂർ.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിൽ പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് സഊദ്. സൂറ ത്വാരിഖ്.

0: നമ്മൾ ഇതുവരെ കേട്ട പാരായണം സൂറ ത്വാരിഖ്. പാരായണം നിർവഹിച്ചത് അഹമ്മദ് സഊദ്.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഒന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പം മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ.
1: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്‌വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവന്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക.
4: ذلك الكتاب لا ريب فيه هدى للمتقين.
3: ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
5: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് പാരായണ പഠനം. അവതരണം ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
1: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്ത് തഗാബുനാണ് ഓതാനുള്ളത്, നോക്കാം. അബ്ദുല്ലാഹി ഷൈത്താൻ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. സബ്ബില്ലാഹി മാഫിസ് വാത്തി മാഫിൽ അർദ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിൽ വഹുവ അലാ കുല്ലി ഷൈഇൻ ഷൈഇൻ തൻവീന് ശേഷം ഖാഫാണ്. അപ്പോൾ ഇഖ്ഫാ وهو على كل شيء قدير
2: وهو على كل شيء قدير
1: قدير ر ن വേണ്ട ട്ടോ ر قدير هو الذي خلقكم فمنكم ام اخفاء فمنكم كافر
2: فمنكم كافر
1: كافر ومنكم അവസാനം മീമാണ്, അടുത്തതും മീമെന്നാണ്. അപ്പോ

0: തൻവിന് ശേഷം ബാ ആണ്, അപ്പോൾ ഇഖ്ലാബ്. ആ നൂനെ മീമാക്കി മാറ്റി ഒന്നത്തോടുകൂടി അലീമുൻ എന്നുള്ളത് അലീമൂംബി മതിയല്ലോ. പിന്നെ അലം യഅതികും നബഉ ല്ലദീന കഫറു മിൻ ഖബ്ലു റുസുലുഹും ബി, അവിടെയും അതാണ് നല്ലത്. റുസുലുഹും മീം സാക്കിന, അതിന് ശേഷം പാകുമ്പോൾ ഇങ്ങനെ റുസുലുഹും ബി. ഫഖാലു അബഷറു, അവിടെ ഒരു മദ്ദ്, ഖാലു അബഷറു. പിന്നെ അബഷറു യഹ്ദൂനന, തൻവിന് ശേഷം യാ ആണ്, അപ്പോൾ എന്താ തൻവിന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന, അപ്പം എങ്ങനെ ഓതും ഒതുക്കെ
1: അബഷറു
0: അയ്യോ അബഷറു യഹ്ദൂനന. പിന്നെ ഫകഫറു വതവല്ലൗ വസ്തഗ്ന അല്ലാഹു വല്ലാഹു ഗനിയുൻ ഹമീദ്, അവിടെ ഗനിയുൻ ഹമീദ് തൻവിന് ശേഷം ഹ ആണ്, ഇൽഹാർ ഇൽഹാർ. എങ്ങനെ ഓതും
1: വല്ലാഹു ഗനിയുൻ ഹമീദ്.
0: പിന്നെ സഅമ അല്ലദീന കഫറു അല്ലൻ യുബഅസു, അവിടെ അല്ലൻ തൻ നൂൻ സാക്കിന് ശേഷം ലാം ആണ്, അപ്പോ ഇദ്ഗാം ബിലാഗുന്ന. പിന്നെ ലൻ യുബഅസു ഇദ്ഗാം ബിഗുന്ന, ആ അപ്പോ നമുക്ക് നോക്കാം. ആ ആഴുതു അതോതി.

0: അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കുക, വല്ലാഹു വല്ലാഹു, വ്യത്യാസമുണ്ടോ? ആ രണ്ടാമത്താണ് പറയേണ്ടത്, വല്ലാഹു വല്ലാഹു അല്ല, വല്ലാഹു ഒന്ന് ഒതുക്കെ. ആ കറക്റ്റ്, നന്നായിട്ട്.
1: വല്ലാഹു ബിമാ തഅമലൂന ബസീർ.
0: ഖലഖ സമാവാതി വൽ അർള ബിൽ ഹഖ്ഖി വസവ്വറകും ഫഅഹ്സന സുവറകും.
1: خلق السماوات والأرض بالحق وصوركم فأحسن صوركم
0: وإليه المصير
1: وإليه المصير
0: يعلم ما في السماوات والأرض.

0: അപ്പോൾ ഏഴായത്ത് കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്തത് ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഇൻഷാല്ലാ വഖർദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ. ഇസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രശസ്തരായ കാരികളുടെ മധുര ശബ്ദത്തിൽ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറ അൽ ഹിജ്ർ 26 മുതൽ അവസാനം വരെയും സൂറത്തു നഹൽ ആദ്യം മുതൽ 100 വരെ വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് കാരി മുഹമ്മദ് അയ്യൂബ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.